0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഹലോ, നമസ്കാരം. ഞാൻ സുദേവ് നായർ.
2: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: 91.7 FM, Qatar's favorite radio station.
1: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
1: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
1: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
2: Hi, this is Kalyani Priyadarshan.
3: Appa Chandrasekharum superhero ano?
2: You are listening to Radio Suno 90.

0: സ്നേഹങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: സ്നേഹങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
3: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
2: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
4: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
5: You are listening to Radio Suno 91.7 FM.
6: Qatar's favorite radio station.

0: രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഓടി മക,
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്.
2: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്നും വളരെ സ്പെഷ്യലായ ഒരു അതിഥി നമ്മളുടെ കൂടെയുണ്ട്. എല്ലാ ആഴ്ചകളിലും നമ്മൾ പല പല വിഷയങ്ങളെ കുറിച്ച് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കി പോകാറുണ്ടല്ലേ. ഇന്ന് നമ്മൾ കുട്ടികൾക്കരികിലേക്കും പേരൻസിന് അരികിലേക്കുമാണ് എത്താനായിട്ട് പോകുന്നത്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന അതിഥി മീം എട്ടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ഡോക്ടർ അബ്ദുൾ റൌഫാണ്. ഹലോ സർ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
3: താങ്ക് യു.
2: ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് സർ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. എന്തൊക്കെയാണ് സാറിന്റെ ഒരു ആശയങ്ങൾ എന്നുള്ളത് കൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യാമോ? സാർ പറഞ്ഞ സമയത്ത് പറഞ്ഞു മകൻ ഹോം സ്കൂളിംഗിലായിരുന്നു, അതിനുശേഷം എനിക്കൊന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ജോബിലേക്ക് എത്തുന്നു. കേട്ടപ്പോ എനിക്കും ഭയങ്കര കൗതുകം തോന്നി. എന്താണ്, എങ്ങനെയാണ് ഒരാളെ ഇങ്ങനെ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊരു കൗതുകം തോന്നി. അപ്പൊ എങ്ങനെയാണ് ഒരു കുട്ടീനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു കാലത്ത്?
3: ഇക്കാലത്ത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മളുടെ കുട്ടികൾ. ഇപ്പൊ ഇവരെ പേരെന്നെ നമ്മൾ വിളിക്കുന്നത് ആൽഫ ജനറേഷൻ എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ ഡിജിറ്റൽ യുഗത്തിൽ പറയുന്നത് ഡിജിറ്റൽ നേറ്റീവ്സ് എന്നുള്ളതാണ്. ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഐഫോണിന്റെ കൂടെ വളർന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് നമ്മളൊക്കെ പഠിച്ചു വന്ന ഒരു എഡ്യൂക്കേഷൻ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നുള്ള രൂപത്തിൽ പറയുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. മാത്രമല്ല ഇവർ ഈ മഗപ്പ് ചെയ്യുക, ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ നിന്ന് ഫുള്ള് കാണാതെ പഠിച്ചുകൊണ്ട് പോയി എക്സാം എഴുത, ഇതൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവർക്ക് ഇഷ്ടമുള്ള പാഷൻ ഇവർക്ക് ഫോളോ ചെയ്യണം, അത് കോൺസെപ്റ്റ് ബേസ്ഡിലേക്ക് മുന്നോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ ആ കസ്റ്റമൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ഫോക്കസ് ചെയ്യേണ്ടത്.
2: സാർ പറഞ്ഞു, സാറിന്റെ മകന്റെ കാര്യം പറഞ്ഞു. മകൻ എനിക്കൊന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ആള് ജോലിക്ക് പോകുന്നു. ഇപ്പം ജോലിക്ക് പോയിട്ട് ആൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളപ്പം ആള് ഡിഗ്രി എടുക്കും. അത് ചിലപ്പോ എല്ലാവർക്കും പെട്ടെന്ന് അത് സങ്കല്പിക്കാൻ പറ്റുന്ന വരില്ലേ സാർ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്?
3: ആൻസർ ഇതാണ്, കസ്റ്റമൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ 4-ാം ക്ലാസ് വരെ അവന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അതിനുശേഷം പിന്നെ അവന് ഹോം സ്കൂളിലേക്കാണ് വന്നിരുന്നത്.

0: അതിലെ ഫസ്റ്റ് ബാച്ച് ആയിട്ട് തന്നെ എൻറോൾ ചെയ്തു. അവൻ അവിടുന്ന് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 11ഉം 12ഉം കഴിഞ്ഞു. അപ്പൊ അവന്റെ ഒരു സുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു 2-3 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ് കഴിഞ്ഞ് അത് കൂടുതൽ പിന്നെ ബുക്ക് ഓറിയന്റഡ് അല്ല. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ടെക്സ്റ്റ് ബുക്കും ഇല്ല, അങ്ങനത്തെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരെന്താ പഠിപ്പിച്ചത്, ലേൺ ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു. എന്നിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവർ നെറ്റിൽ നിന്ന് ബ്രൗസ് ചെയ്ത് കണ്ടെത്തി ഇവർ സ്വയം കോൺസെപ്റ്റുകൾ ഉണ്ടാക്കി വർക്ക് ചെയ്യുന്നൊരു അപ്രോച്ച് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ടെക്സ്റ്റ് ബുക്ക് ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ SSLC എക്സാമിന്റെ സമയത്ത്, അതായത് 10ാം ക്ലാസ്സിലെ എക്സാമിന്റെ സമയത്ത്, സത്യത്തിൽ പിന്നെ എനിക്ക് ടെൻഷൻ ഒന്നുമില്ലായിരുന്നു. ഈ ട്രഡീഷണൽ ആയി പാരന്റ്സ് ചിന്തിക്കുമ്പോ ഇവരെന്താ ഒന്നും പഠിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അവന്റെ ഗ്രാൻഡ് പാരന്റ്, അതായത് എന്റെ പാരന്റ്സിന്റെ അടുത്ത് വന്നത്. ഇവൻ SSLC ബുക്ക് ആയിട്ടും പഠിക്കുന്നില്ലല്ലോ,
1: പഠിക്കുന്നില്ലല്ലോ
0: എന്നുള്ള. പക്ഷെ ഇവൻ ഈ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ അല്ല അവർ നോക്കുന്നത്, അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആയതുകൊണ്ട് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ എന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അവനത് അങ്ങനെ എക്സാം എഴുതി അവൻ പിന്നെ ഫുൾ A+ എന്നുള്ള രൂപത്തിൽ തന്നെ പാസ്സായി പോന്നു. ഒരു എക്സാമിന്റെ ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ലായിരുന്നു. അതേപോലെ 11ഉം 12ഉം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാല് ഈ 12th കഴിഞ്ഞപ്പോയേക്കും അവൻ അത്യാവശ്യം ഒരു ഡിജിറ്റൽ ബെദിൽ വന്നിരുന്നു, അത്യാവശ്യം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എന്റെ പാഷൻ അതല്ല, ഞാൻ എഞ്ചിനീയർ ആവാൻ ഉദ്ദേശിക്കുന്നില്ല, ഡോക്ടർ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വർക്ക് തുടങ്ങാണെന്ന്
1: പറഞ്ഞു.
0: അപ്പൊ ഞാൻ ഇനി എന്ത് വർക്ക് തുടങ്ങും എന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ട്, അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ കോഡിംഗ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ AI എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ തന്നെ ഒരു പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ AI ഇന്റേൺ ആയിട്ട് ജോയിൻ ചെയ്ത് അവൻ വർക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവന്റെ കമ്പനി ഒന്ന് ഫീഡ്ബാക്ക് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് അവനൊരു ഫ്രഷ് BTech പഠിച്ച് ഇറങ്ങുന്ന കുട്ടിയേക്കാൾ കൂടുതൽ അവന് കാലിബർ ഉണ്ട്. അവനിപ്പോ 17 വയസ്സായിട്ടുള്ളൂ, 18 ആയിട്ടില്ല. അപ്പൊ ആ രൂപത്തിലേക്ക് അവൻ സ്വയം വളർന്നു എന്നല്ല, അപ്പൊ കാരണം ലേൺ ഹൗ ടു ലേൺ എന്നുള്ള ആ ഒറ്റ സ്കില്ലാണ് അവൻ ഉണ്ടാക്കിയെടുത്തിരുന്നത്. അപ്പൊ അത് ആ രൂപത്തിൽ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, പഠിക്കണം പഠിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പഠനം എന്താണ് ട്രഡീഷണൽ സ്റ്റൈൽ തന്നെ ആവണമെന്നില്ല. ഇന്നത്തെ ഈ ഇൻഫർമേഷൻ ഏജിൽ എങ്ങനെയും പഠിക്കാൻ പറ്റും. ഇനിയിപ്പോ ഒരു ക്യാമ്പസിന്റെ ലൈഫ് കിട്ടണോ, അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പഠിച്ചു, അവൻ 2 വർഷം ജോലി ചെയ്യുമ്പോ അവന് തോന്നുകയാണ് എനിക്ക് ക്യാമ്പസിൽ പോകണം, അല്ലെ IIM ക്യാറ്റ് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ഫോറിൻ എഡ്യൂക്കേഷൻ പോകണം എന്ന് തോന്നുന്നു, സ്വന്തം പഠിച്ചിട്ട് പോവാം. അവരിപ്പം തന്നെ 10 കഴിഞ്ഞതോടുകൂടി 12ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി തന്നെ അവർ ഏണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ അവർക്ക് സെൽഫ് സഫിഷ്യന്റ് ആവാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവർക്ക് പോകാൻ പറ്റും. അപ്പൊ ആ ഒരു അപ്രോച്ചാണ് ഞാൻ ഇവിടെ സ്വീകരിച്ചത്.
1: ഈ പറഞ്ഞ പോലെ ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു കൗതുകം തോന്നും, ഇത് ശരിക്കും എത്രമാത്രം ശരിക്കും ഇത് യാഥാർത്ഥ്യമാണ്, ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ഇത്രയും സർ അടുത്തിരുന്ന് പറഞ്ഞിട്ടും നമുക്കൊരു ഡൗട്ട് തോന്നും, ഇത് ശരിക്കും ഇത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത്. എന്താണ് അതിനുള്ളൊരു മറുപടി? എന്താണ്
0: പ്രാക്ടിക്കൽ ആണോന്ന് വെച്ചാൽ അത് നമ്മളുടെ വിൽ പവർ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യും, പിന്നെ മക്കളുടെ ഭാവി കൊണ്ട് കളിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫാമിലിന്റെ ഉള്ളിൽ നിന്നുണ്ടാവും. മറ്റുള്ള ആളുകൾ പറയാ ഇവനെ ഓൺലൈനിൽ ഇടുക വഴി ഇവന്റെ ഭാവിയിൽ അത് ബാധിക്കും, കണ്ണിനെ ബാധിക്കും, അതിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആളുകളുണ്ടാവും. പക്ഷെ ഇവരൊക്കെ പറയും പലരും സംസാരിക്കുന്നത് പിന്നെ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ. ഗ്രാൻഡ് പാരന്റ്സിന്റെ ഓക്കെ, അവർ ആ ട്രഡീഷണൽ സ്റ്റൈലായിരിക്കും ചിന്തിക്കുന്നത്, ബാക്കിയുള്ള നമ്മൾ പിയേഴ്സ് സംസാരിക്കുന്നത് പോലും ഇങ്ങനെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതായിരിക്കും. ഇപ്പൊ ഒരു ഓൺലൈൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ 24 മണിക്കൂർ ഓൺലൈൻ ഇരിക്കല്ലേ ചെയ്യുന്നത്, ഈ കണ്ടന്റ് ഡെലിവറിക്കാണ് അവർ ഓൺലൈൻ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് എന്താണ്, ഇവർക്ക് ആക്ടിവിറ്റീസും പ്രൊജക്ടും കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ ഓഫ്ലൈൻ ആണ് ചെയ്യുന്നത്. അപ്പോ ഒരു 2-3 hours ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള സമയം അവർ ഓഫ്ലൈൻ ഫിസിക്കൽ ആക്ടിവിറ്റീസും മറ്റൊക്കെ ചെയ്യുന്നവർ കൂടി. അവരിത് ഹൈബ്രിഡ് കോൺസെപ്റ്റാണ് ഇത് വരാൻ പോകുന്നത്, പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഡെയിലി ലൈഫ് 24/7 സ്കൂളാക്കി മാറ്റാൻ കഴിയും. നമ്മൾ ഈവൻ ഒരു ഷോപ്പിംഗിന് പോകുന്നത് ഇപ്പൊ ഇവിടുന്ന് ലുലുമാൾക്ക് ഷോപ്പിംഗിന് പോവാണെന്നുള്ളൂ, ആ ലുലുമാളിൽ ഷോപ്പിംഗ് പോകുന്നത് വേണമെങ്കിൽ നമുക്കത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. കാരണം അവിടേക്ക് പോകുമ്പോ എന്താണ്, ഇപ്പൊ കുട്ടിയെ നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററേച്ചർ പഠിപ്പിക്കണം, ബജറ്റിംഗ് പഠിപ്പിക്കണം. അപ്പൊ നമുക്ക് ഇത്ര പറയും ഇത്രയാണ് ബജറ്റ് ഉള്ളത്. അപ്പൊ ആ കുട്ടി അവിടെ പോകുമ്പോൾ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങണം, അപ്പൊ ഏത് അളവിൽ വാങ്ങണം, ഇപ്പൊ വെജിറ്റബിൾ വാങ്ങണം, ഇത്രേ ബജറ്റ് ഉള്ളൂ. അപ്പൊ അവനൊന്ന് നോക്കാം വെജിറ്റബിൾ പേ, പിന്നെ അത്യാവശ്യമുള്ള വെജിറ്റബിൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഉപ്പേരിക്കൊക്കെ ഏത് സാധനങ്ങൾ ഉപയോഗിക്കാം, അപ്പൊ അന്നത്തെ റേറ്റ് കുറഞ്ഞത് ഏതാന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിനനുസരിച്ച് അവൻ പ്ലാൻ ചെയ്യാം. ഇത് അവൻ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആൻ എഡ്യൂക്കേഷൻ, ലൈഫ് പഠിപ്പിക്കുന്നതാണ്. പുതിയ ജനറേഷൻ ആവശ്യമുള്ളത് പുതിയ രൂപത്തിലാണ്. അപ്പൊ അതിന് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള പാരന്റ്സിന് ഇത് ഡുവബിൾ ആണ്.
1: കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കാം, അതാണ് അദ്ദേഹം സംസാരിച്ചു വന്ന കാര്യം. ഡോക്ടർ അബ്ദുൾ റൌഫ് ആണ് നമ്മളുടെ കൂടെ ഫൗണ്ടർ.

പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.

0: എങ്ങനെ പഠിക്കണമെന്ന് പഠിക്കാം, പ്രത്യേകിച്ച് കുട്ടികളും പേരൻസും. ഡോക്ടർ അബ്ദുൽ റൌഫ്, ഫൗണ്ടർ ആൻഡ് സിഇഒ മീം എട്ടക്കിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോം സ്കൂളിങ്ങിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. അതിന് റിസ്ക് എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിലേക്ക് എത്താം എന്നുള്ള ഒരു പേഴ്സണൽ അഭിപ്രായമാണ് സാർ.
1: എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിക്കോളുന്നില്ല. വൺ ഫിറ്റ് ഫോർ ഓൾ എന്ന സൊല്യൂഷൻ ഇല്ല. എനിക്ക് സൂട്ട് ആവുന്ന ഒരു പക്ഷെ നിങ്ങൾക്ക് സൂട്ട് ആവില്ല, നിങ്ങൾക്ക് സൂട്ട് ആവുന്ന എനിക്ക് സൂട്ട് ആവില്ല. പക്ഷെ ഇതിനൊക്കെ അപ്പുറം എന്താണ് നമ്മൾ കുട്ടിക്ക് എന്താണ് സൂട്ട് ആവുന്നത് നോക്കേണ്ടത്. ഞാനും നിങ്ങളൊക്കെ പാരന്റ്സ് ആണെങ്കിൽ നമ്മളെ ഇഷ്ടം അവരിലേക്ക് കിട്ടുന്നതിന് പകരം കുട്ടിക്ക് എന്താണോ ഇഷ്ടം അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് സമയം നഷ്ടമായാലും എന്താണ് കുട്ടിക്ക് ഇഷ്ടമുള്ള പാഷൻ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആ ടെൻഷൻ ഒന്നും നേട്ടിയിരിക്കണല്ലോ. ആ ഒരു അപ്രോച്ചിലേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യമുള്ള പേരൻസിന് ഇത് നന്നായിരിക്കും.
0: ഓക്കെ, പേരൻസ് എന്തൊക്കെ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു അഥവാ ഒരു ഒരു മാറ്റത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേരന്റ് ആണെങ്കിൽ പേരന്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം?
1: പേരന്റ് ഒന്നറിയേണ്ടത് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിറ്റിസിസം വരും. രണ്ടാമത്തത് നമ്മളും എക്സ്പ്ലോർ ചെയ്യണം. കാരണം വെച്ചാൽ ഇതിനൊരു ഒരു നമ്മളിപ്പം ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇതിനില്ല. നമ്മൾ ചെയ്ത് പഠിക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഐട്രേറ്റീവ് വേലി, ഒരു കാര്യം ചെയ്യും അപ്പൊ അതിലവിടെ മിസ്റ്റേക്ക് കാണും, അത് കറക്റ്റ് ചെയ്യും, വീണ്ടും കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്പൈറൽ വേ ഓഫ് ലേണിംഗ് ആണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അപ്പൊ ഇതിന് ചെയ്യുമ്പോഴത്തിനെല്ലാം സക്സസ് ആയിക്കൊള്ളുന്നില്ല. നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്, നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് ഇടും വേണം. മക്കളെ കാര്യത്തിൽ കുറച്ചൊക്കെ എഫേർട്ട് ഇടും ആണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളൊന്നും.
0: ഓക്കെ, ലൈഫിൽ റിസ്ക് എടുക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാ, അത് കുട്ടിയാണെങ്കിലും പേരന്റ് ആണെങ്കിലും നമ്മളെ ഇപ്പൊ കേട്ടു പോകുന്ന ആരാണെങ്കിലും.
1: അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. റിസ്ക് എടുക്കണോ വേണ്ടെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന അനുസരിച്ചാണ്. ഇപ്പൊ ഞാനിപ്പം പഠിച്ചിറങ്ങിയിട്ട് എനിക്കൊരു ജോലി കിട്ടണം, ഒരു കംഫർട്ട് ഇതിൽ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ വലിയ റിസ്ക് ഒന്നും ഇല്ല. നമ്മൾ ഒരു ഒരു രാവിലെ വരുന്നു, നമുക്ക് മന്ത് എന്ത് കിട്ടുന്ന ചെക്കിന്റെ ഇത് മാത്രമേ നമുക്ക് അവിടെ നോക്കേണ്ടതുള്ളൂ. പിന്നെ അതിന്റെ ഒരു സെക്യൂരിറ്റി മാത്രമേ നോക്കേണ്ടതുള്ളൂ. അവിടെ ഹൈ റിസ്ക് ഇല്ല. നേരെ മറിച്ച് ഞാൻ പഠിച്ചിറങ്ങുന്നു, ഞാനൊരു പിന്നെ എന്റെ പാഷൻ എന്ന് പറയുന്ന ഒരു ഒരു ടീച്ചറാവുക അല്ലെങ്കിൽ വേറൊന്നും അല്ല ഡോക്ടർ ആവുക എന്നല്ല, എനിക്കൊരു എന്റർപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് എടുത്തേ പറ്റൂ. അപ്പൊ ആ റിസ്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വെറുതെ റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയമുണ്ട്. അതേതാണ് ഒരു 20s തേർട്ടീസിന്റെ ഇടയിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും. ഏറ്റവും സൂട്ടബിൾ ആയ ടൈം അതാണ്. ആ അവിടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെയിലിയർ ആയാലും തിരിച്ചു വരാൻ സമയമുണ്ട്. നമ്മൾ ഫാമിലി ഒന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങുന്നേ ഉള്ളൂ തിരിച്ചു വരാൻ. അപ്പൊ ഒരു 35-40 അങ്ങോട്ടേക്ക് റിസ്ക് എടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്. പക്ഷെ എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല, എടുക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ റിസ്ക് എടുക്കാൻ ഏറ്റവും നല്ല സമയം 20s 30s. അപ്പൊ ഇങ്ങനെ കസ്റ്റമൈസ് ആയ എഡ്യൂക്കേഷനിൽ വന്ന കുട്ടികൾക്ക് പിന്നെ 20s എടുക്കാൻ വളരെ സുഖമാണ്. ഞാൻ പറഞ്ഞു എന്റെ മുമ്പ് 17 തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവന് റിസ്ക് എടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. 10 അവന് റിസ്ക് എടുക്കാൻ സമയമുണ്ട്. അപ്പൊ നന്നായിട്ട് അപ്പൊ കലങ്ങി തെളിയാനൊരു സമയം കിട്ടും. ആ ഒരു അപ്രോച്ച് സ്വീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും.
0: ഓക്കെ, അപ്പൊ പിന്നെ സാറിന്റെ ഒരു സ്ഥാപനം മീം എന്ന് പറഞ്ഞ പേരിലാണ് എത്തുന്നത്. അതിന് തുടക്കമിട്ടിട്ട് എത്ര വർഷമായി, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
1: മീമെടെക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ മദ്രസ എഡ്യൂക്കേഷൻ തുടങ്ങി വെച്ച സ്ഥാപനമാണ്. പക്ഷെ തുടങ്ങിയിട്ട് 5 കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും കോൺസെപ്റ്റിന്റെ 10 പഴക്കമാണ്. 2014 ഞാൻ IT ഫീൽഡ് വർക്ക് ചെയ്തായിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2000 മുതൽ 2014 അവസാനം 15 IT ഫീൽഡ് വർക്ക് ചെയ്തു. പിന്നെ എന്റെ പാഷൻ ഏരിയ അതല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 15 റിസൈൻ ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേടാ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അവർ USൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ ഒരു ഓൺലൈൻ അക്കാദമിയെ കുറിച്ച് ആലോചിച്ചു. ഒരു ബിസിനസ് ആയിട്ടല്ല, ഒരു സോഷ്യൽ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് ചെയ്തത്. പക്ഷെ അന്ന് ഇന്ത്യയിലൊക്കെ 2G ആയതുകൊണ്ട് തന്നെ അത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ 2016 അതും ഫെയിലിയർ ആയി. 2019 വീണ്ടും ചെയ്യുന്നത് തേർഡ് അറ്റംപ്റ്റ്. അപ്പോഴേക്കൊക്കെ നെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് വിജയിച്ചു. കുറച്ച് മുന്നോട്ട് പോയപ്പോ പിന്നെ കോവിഡ് വന്നു, പിക്ചർ മാറി. 2020 ഒഫീഷ്യലി ഞാൻ മീം എട്ടെക് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കോൺസെപ്റ്റ് ആദ്യം ഉണ്ട്. 2020 അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 5 കഴിഞ്ഞ 6 കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. അലഹമില്ലാ, നമുക്ക് ഏകദേശം 45 രാജ്യങ്ങളിൽ നിന്നായും കൊണ്ട് ഒരു 70,000 കുട്ടികൾ നമ്മളെ ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞ ആളുകളുണ്ട്. ആ ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോ
0: പോയിക്കൊണ്ടിരിക്കുന്നത്.
1: നമ്മൾ തുടങ്ങിയത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആയിരുന്നു.
0: ഈ പറഞ്ഞല്ലേ സാർ സംസാരിച്ച പോലെ തന്നെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇനി AI റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ ഫ്യൂച്ചറിൽ വരാനായിട്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡ് വെച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഇനി ഭാവിയിൽ സംഭവിക്കുക?
1: ഇപ്പൊ AI എന്ന് പറഞ്ഞ ഒരു ബസ് വേർഡ് ആയിരിക്കാണ്. അപ്പൊ എല്ലാ ആളുകളും നോക്കണം. അപ്പൊ എല്ലാ കുട്ടികളടക്കം AI ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നല്ലത് തന്നെ. ടെക്നോളജിയിൽ അഡ്വാൻസ്മെന്റ് മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കൂട്ടുന്നുണ്ട്, നമ്മുടെ ലിവിംഗ് സ്റ്റൈലൊക്കെ മാറുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോ പിന്നെ അത് ഒരുപാട് അഡ്വാൻറ്റേജസ് അത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് അതർ സൈഡ് ഉണ്ട്. ഈ അതർ സൈഡിനെ കുറിച്ച് ആരും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ എല്ലാവരും പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ വരാൻ പോകുന്നു എന്ന് പറയുന്ന സാധനം AGI ആണ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മെഷീൻ. ഈ ഇന്റലിജൻസ് കൊണ്ട് മനുഷ്യനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതും കഴിഞ്ഞ് 2035-40 ഒക്കെ ആകുമ്പോൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് വരും എന്ന് പറയുന്നു. ഈ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ആണ് സൂപ്പർമാൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോ ഒരു 1000 മനുഷ്യന്റെ ചിന്തയൊക്കെ ഒരു ഒറ്റ മെഷീനോട് ചെയ്യാൻ കഴിയുന്ന ആലോചിച്ച് നോക്കും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ ഇമ്പ്രൂവ് ആവും. പക്ഷെ അവിടെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് മെഷീനുകളായിരിക്കും, അല്ലെങ്കിൽ അൽഗോരിതങ്ങളായിരിക്കും. നമ്മൾ പറയുന്ന എത്തിക്സ് ഉള്ള AIക്ക് AIയിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന ടെക്നോളജി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഹ്യൂമാനിറ്റി, നോട്ട് ഫോർ കൺട്രോളിംഗ് ദ ഹ്യൂമൻ. ഈ ഒരു പോളിസിയിലാണ് നമ്മൾ AIന്റെ ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യേണ്ടത്.
0: കുട്ടികളും AIയും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ തന്നെ ഓൾറെഡി അവർ തന്നെ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇപ്പം ഏത് ചാറ്റ് ബോട്ട് ആണെങ്കിലും അതിനെക്കുറിച്ച് അറിയാം, ലേറ്റസ്റ്റ് എന്താണ് സംഭവിക്കുന്നത് അറിയാം. കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതിന് ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
1: അത് വളരെയധികം ആവശ്യമുണ്ട്. ഏജ് അപ്രോപ്രിയേറ്റ് ആയ രൂപത്തിലേക്കാണ് ഇത് പോവേണ്ടത്. ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 2nd class മുതലെങ്കിലും ഇതിൽ കുട്ടികൾക്ക് ഇതിന്റെ ഒരു AI ലിറ്ററസി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ലിറ്ററസി എന്നൊക്കെ പറയുന്ന മാതിരി ഒരു AI ലിറ്ററസി എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലും മറ്റുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇതിനോടൊപ്പം വളർന്നു പോകാൻ കഴിയും. പിന്നെ AI തന്നെ, അതായത് AI വരുമ്പോൾ നമ്മൾ കുട്ടിയുടെ ബ്രെയിനിന് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അപ്പൊ കുട്ടിയെ ചെയ്യേണ്ടതാണ് കുട്ടിയെ കൂടുതൽ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ഈ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം AI യൂസേജ് വരേണ്ടത്. അല്ലാതെ കോപ്പി പേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ ബുദ്ധി നഷ്ടപ്പെടുത്താനും ഇതാകുക. കോപ്പി പേസ്റ്റ് അപ്രോച്ച് അല്ല വേണ്ടത്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അപ്രോച്ചിലേക്കാണ് നമ്മൾ ഈ AI കൂടി കുട്ടികളെ കൊണ്ടുപോകേണ്ടത്.
0: ഓക്കെ, കുട്ടികളുടെ ഒരു ഗോൾ സെറ്റിംഗ് എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ സംസാരിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ്?
1: തീർച്ചയായിട്ടും അതിലേക്കാണ് പോവേണ്ടത്. ഒരു ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ അതിന് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് ഒരു കോമൺ എഡ്യൂക്കേഷൻ പ്ലാൻ ആണ്. ഒരു ഒരു കരിക്കുലം ഉണ്ടാകും. അത് നമ്മൾ ഇപ്പൊ ഒരു ക്ലാസ്സിലേക്ക് 40 കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാണ്. അപ്പൊ അവിടെ ബ്രൈറ്റ് ആയ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ബ്രൈറ്റ്, അല്ലെങ്കിൽ മറ്റൊരാളുകൾ മിഡിൽ, അല്ലെങ്കിൽ മണ്ഡലമാരെ രൂപത്തിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന രൂപത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. ഇത് ഈ കുട്ടികൾ എന്തുകൊണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് മണ്ടന്മാരാവുന്നു നോക്കി കഴിഞ്ഞാൽ ഇവർ ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇവർക്ക് നമ്മളെ ഈ ഡെലിവറി മോഡ് ഓഫ് ഡെലിവറി ശരിയല്ല. ഈ X എന്ന കുട്ടിക്ക് സൂട്ടബിൾ ആയിരിക്കും, Y അത് സൂട്ടബിൾ അല്ല. അപ്പൊ X ബ്രില്യന്റ് ആയി മാറുന്നു, Y അവിടെ പൊട്ടനായി മാറുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ അതിന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമൺ എഡ്യൂക്കേഷൻ പ്ലാനിനൊപ്പം തന്നെ ഓരോ കുട്ടിക്കും ഒരു ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടാക്കണം. IEP എന്നൊക്കെ പറയുന്ന ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് പ്ലാൻ ഉണ്ടാക്കണം. അത് ആ കുട്ടിയെ പ്രോംപ്റ്റ് ചെയ്ത് തന്നെ ഉണ്ടായി വരേണ്ട സാധനമാണ്. അപ്പൊ അത് ഈ IEP ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, ഓരോ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാന്നുള്ളത്. പക്ഷേ AI വരുന്നതോടെ അത് കോസ്റ്റ് വളരെ കുറയും. ഒരു AI അസിസ്റ്റന്റും ചാറ്റ് ബോട്ടും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അവന്റേതായ പാത്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഈ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാനിലൂടെ കൊണ്ടുപോയി കൊണ്ട് കുട്ടിക്ക് ഒരു പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ പാത്ത് വേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഗോളും എല്ലാ കാര്യവും നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ത് പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുക, പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ആ ഒരു രൂപത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കുട്ടികളും മിടുക്കന്മാരായിട്ട് വരും.
0: ഓക്കെ, ഇതെല്ലാ കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുട്ടികൾ തമ്മിലുള്ള കമ്പാരിസൺ. എനിക്ക് ഏത് ജനറേഷൻ ആണെങ്കിലും അത് പേരൻസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുള്ള പോലെ തോന്നാറുണ്ട്.
1: അത് ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലേ എന്റെ കഴിവല്ല നിങ്ങളെ കഴിവ്.
0: ഉറപ്പായിട്ടും
1: അപ്പം എന്നെയും നിങ്ങളെയും കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് പിന്നെ ഒരു ആപ്പിളും ഒരു ടൊമാറ്റോയും കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസമാണ്. കാണാൻ ഒരു പക്ഷേ ഒരു രണ്ടു
2: മൂന്നും,
1: പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ വെച്ച് ആപ്പിളിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ടൊമാറ്റോയെ അനലൈസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? ഇതേ അവസ്ഥയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആപ്പിളിന് ആപ്പിളിന്റെ വഴിക്ക് വിടുക, ടൊമാറ്റോയെ ടൊമാറ്റോന്റെ വഴിക്ക് വിടുക. ഇതുപോലെ തന്നെ ഓരോ കുട്ടി അവന്റെ കഴിവ് ഏതാണോ ആ വഴിക്ക് കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും മിടുക്കന്മാരാവും.
2: തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും എല്ലാ രീതിയിലും മിടുക്കന്മാരും മിടുക്കികളും ആവട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം താങ്ക് യു സർ, ഡോക്ടർ അബ്ദുൾ റഹൂഫ് അദ്ദേഹം ആയിരുന്നു നമ്മളുടെ കൂടെ സംസാരിച്ചത്. അപ്പം സാറിന്റെ എല്ലാ സംരംഭങ്ങൾക്കും നമ്മളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്.
2: മീം എടെക് ഫൗണ്ടർ ആൻഡ് സിഇഒ ഡോക്ടർ അബ്ദുൾ റൌഫ് ആയിരുന്നു നമ്മളുടെ കൂടെ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തു. അങ്ങനെ ഈ ആഴ്ചയിലെ സ്മാർട്ട് ടോക്ക് എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് കൂടുതൽ കൂടുതൽ ആശയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
3: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
1: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
3: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
4: Hi, this is Nevin Poli.
5: You're listening to
6: Radio Suno.
7: You're listening to Radio Suno.
8: Radio Suno.

0: പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
1: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
0: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
2: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
5: ഒക്ടോബർ 2 UNCC ആൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: Thiruvananthapuram, Venpalavattam. Favorite homes in the new launch luxury apartment project, The Residence. Close to Trivandrum International Airport, Lulu Mall, and NH Bypass with 40 plus world class amenities.
2: Koodade, Trivandrum Prime location galile paathi moonu luxury apartment project galude detailsumai favorite homes team ippol Qataril. September 22 mudal 29 vare neril kaana. Doha, Radisson Blue Hotelil. Exclusive meetup and I call 600149.
3: Hi, Nyan Vedan. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: ചെന്നൈ ബീറ്റ്സ്.
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: ரேடியோ சுனோ 91.7 FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: ഹായ് ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് ഉഗ്രനായിട്ട് തുടങ്ങേണ്ട ഒരു ടൈമാണ്. കൂടെ ഞാൻ അച്ചുമാണ്. എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ആവേശകരമായിട്ടുള്ള വിശേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അങ്ങ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസ് ആവേശകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓരോ മത്സരങ്ങളിലും അത്രമാത്രം ആവേശം നിറയുന്നു. പ്രതീക്ഷിച്ച ചിലയിടങ്ങളിൽ ഇന്ത്യൻ ടീമിന് മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. പക്ഷേ മറ്റ് പല ഐറ്റംസിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ എന്തായാലും വമ്പൻ പ്രകടനങ്ങളോടുകൂടി ആ മത്സരങ്ങൾ അവിടെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരെ ലെജൻഡ്സിൻ്റെ പ്രകടനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആവേശത്തോടുകൂടി ആർത്തിരമ്പിയിട്ടുള്ള രണ്ട് ലെജൻഡറി പോരാട്ടങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ലെജൻസും ബ്രസീൽ ലെജൻസും തമ്മിൽ ഏറ്റുമുട്ടി. ആ ഒരു മത്സരത്തിൽ ബ്രസീൽ ലെജൻസ് വിജയിച്ചു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ആവേശകരമായിട്ടുള്ള ജപ്പാൻ ഇന്ത്യ സൗഹൃദ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന T20 മത്സരത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് കഥകളുമായിട്ട് നമ്മളിങ്ങനെ ഓണായി വരുമ്പം തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഗംഭീരമായിട്ട് നടത്തുകയാണ്. സോ നടക്കുകയാണ്. ആ ഗംഭീരമായ ആവേശങ്ങളിലേക്ക് ഗാംഭീര്യത്തോടുകൂടി തന്നെ നമുക്കിന്നത് സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടെ കുടിക്കോ, കൂടെ ഞാൻ അച്ചു ആണേ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ ബൗബ വില്ലേജ് സനേയ ആൻഡ് അൽകോർ.
4: ഹായ്, ഇത് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
6: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
5: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
6: October 2 QNCC Almayasa Theatre-il. Kooduthal vivarangalkkayi visit Qn Events social media page.
5: Ticketukalkkayi visit qtickets.com. Official radio partner Radio Suno 91.7 FM.

പരിശീലകന്റെ ആത്മരോദനം എന്ന് വേണമെങ്കിൽ പറയാം. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കൂടെ ഞാൻ അച്ചുവാണ്. ഒരു പരിശീലകന്റെ ആത്മരോദനം എവിടാ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇന്ത്യൻ ടീമിലാണ് കേട്ടോടേ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പര കഴിഞ്ഞു. ആ ഒരു മത്സരം കഴിഞ്ഞിട്ട് ഗൗതം ഗംഭീർ നടത്തിയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രസ് മീറ്റിലും അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴും അദ്ദേഹം അടിവരയിട്ട് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കോച്ചിങ് കരിയർ തുടങ്ങി ഒരുപാട് ഗോൾഡൻ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു പരിശീലകനാണ് ഗൗതം ഗംഭീർ. ചാമ്പ്യൻസ് ട്രോഫി കിട്ടുന്നു ഇന്ത്യയെ സംബന്ധിച്ച്, T20 വേൾഡ് കപ്പുകൾ കിട്ടുന്നു, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു പരിശീലകനാണ്. താനൊരു ചാമ്പ്യൻ വിന്നിംഗ് പരിശീലകനാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളുമാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസന്റെ കരിയറിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള കുറേ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഗംഭീർ സൂര്യ ക്യാമ്പയിൽ അവരുടെ ഒരു പാർട്ണർഷിപ്പിലാണ് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങളും കിട്ടിയിട്ടുള്ളത്. പക്ഷേ വേൾഡ് കപ്പിൽ ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസുകളൊക്കെ നടത്തിയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് അയർലൻഡ് പരമ്പരയിലുള്ള മോശം പ്രകടനങ്ങൾ കഴിഞ്ഞതിന് ശേഷം സഞ്ജുവിനെ ഇംഗ്ലണ്ട് പരമ്പരയിൽ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം ഇന്ത്യൻ ടീം എടുത്തിട്ടുണ്ടായിരുന്നു. വൈഭവ് സൂര്യവംശയ്ക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ കോച്ചിങ് കരിയറിൽ താൻ എടുത്തിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഗൗതം ഗംഭീർ പറയുന്നത്. ആ ഒരു ഡിസിഷൻ എടുത്ത് സഞ്ജുവിനോട് പറഞ്ഞ രാത്രി എനിക്ക് ഉറക്കം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഗൗതം ഗംഭീർ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വേൾഡ് കപ്പ് പോലെ ഒരു വലിയ ക്യാമ്പയിനിലും മാച്ച് വിന്നിംഗ് പെർഫോമൻസുകൾ കാഴ്ചവെച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചൊരു താരത്തെ അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മത്സരങ്ങളുടെ പ്രകടനത്തിന്റെ പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് നീതിപരമായിട്ടുള്ളൊരു തീരുമാനമല്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കുറേ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ സഞ്ജു ടീമിലേക്ക് വീണ്ടും തിരിച്ചെത്തി ഗംഭീരമായ പ്രകടനത്തോടുകൂടി ഇങ്ങനെ തുടരുമ്പോൾ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുമ്പം അത് രസമുള്ളൊരു കാഴ്ചയാണ്. കാരണം തീർച്ചയായിട്ടും സഞ്ജു എന്ന് പറയുന്ന ക്രിക്കറ്ററിന്റെ കരിയർ

ഉള്ള ഒരു ഗോൾഡൻ ഫേസ് തുറന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗതംഗ് ബീറിന് സാധിച്ചിട്ടുണ്ട്. 2015-ൽ 19-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചിട്ട് ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് അവസരങ്ങൾ സഞ്ജുവിനെ തേടി എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഗംഭീർ എന്ന പരിശീലകനായ അന്ന് മുതലാണ് അവസരങ്ങൾ തുറന്നു കിട്ടിയത്. സോ എന്തായാലും ആ ഒരു സ്നേഹമാണ് അവിടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. പക്ഷേ ഇനി നമ്മൾ നേരെ പോകുന്നത് ജപ്പാനിലേക്കാണ്. ജപ്പാനിലെ കുറച്ച് ആവേശ കഥകൾ ഏഷ്യൻ ഗെയിമിന്റെ ആവേശ കഥകളിലേക്ക് ഓടിപ്പോയിട്ട് വരാം. കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: വമ്പന്മാരൊന്നുമില്ല. ഗെയിമില് ഏത് ദിവസവും അവരുടേതായ ദിവസങ്ങളിൽ ചിലരും കൊണ്ട് ചരിത്രം എഴുതും. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇക്കൂടെ ഞാൻ അച്ചുവാണ്. സാനോ ഇന്റർനാഷണൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്കോർ ബോർഡ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഇന്ത്യ ജപ്പാൻ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് 75 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇന്ത്യ ജപ്പാൻ തമ്മിലുള്ള ഒരു T20 മത്സരം നടക്കുന്നു. ആ ഒരു മത്സരത്തിൽ ഇന്ത്യക്കാണ് അഡ്വാൻറ്റേജ്, കാരണം ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടീമാണ്. 2 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള, തുടരെ വേൾഡ് കപ്പ് നേടി വരുന്ന ഒരു ടീമാണ്. നിലവിൽ കുഞ്ഞൻ ക്രിക്കറ്റിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമുകളിലൊന്നാണ്. ഈ ടീമിനെതിരെ 41 റാങ്കിൽ T20 നിൽക്കുന്ന ഒരു കുഞ്ഞു ടീം, അവർ വലിയ രീതിയിൽ വമ്പൻ ടീമുകൾക്കെതിരെ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ലാത്തൊരു ടീം, ക്രിക്കറ്റിൽ പുതു മുഖങ്ങളായിട്ടുള്ള ഒരു ടീം, ക്രിക്കറ്റ് അങ്ങോട്ട് പരിചയിച്ച് മാത്രം വരുന്നൊരു ടീം, ഈ ഒരു ടീം കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യക്കാണ് ഇന്ത്യയുടെ ആധികാരിക വിജയം എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ തുടക്കം തന്നെ ഇത്തിരി നിരാശയായിരുന്നു. മഴയായിരുന്നു, മഴയോടുകൂടി ഒരു 2-2.5 മണിക്കൂറോളം വൈകി മത്സരം തുടങ്ങുമ്പോൾ ഏകദേശം 5 ഓവറായിട്ട് മത്സരം വെട്ടിച്ചുരുക്കി. 5 ഓവറായിട്ട് മത്സരം വെട്ടിച്ചുരുക്കുമ്പോഴും ഇന്ത്യക്കാണ് ബാറ്റിംഗ് കിട്ടുന്നത്. സോ ഇന്ത്യ ഇന്നൊരു വെട്ടിക്കെട്ട് നടത്തുമെന്ന് ഇന്ത്യൻ ആരാധകർ ഓരോരുത്തരും ഇങ്ങനെ ഉറപ്പ് വരുത്തിയിരിക്കുന്ന സമയത്താണ് ഒരു കംപ്ലീറ്റ്ലി സ്ലോ ട്രാക്ക്, സ്പിന്നർമാർക്ക് അതിഭീകര അഡ്വാൻറ്റേജ്, സ്പിന്നർമാരെ കൊണ്ട് തന്നെ മികച്ച ഫീൽഡിംഗ് ഒക്കെ കൊണ്ട് തന്നെ ജപ്പാൻ ഇന്ത്യ പോലെ ശക്തമായ ബാറ്റിംഗ് നിരയുള്ള ഒരു ടീമിനെ 32 റൺസിന് അങ്ങോട്ട് ചുരുക്കി ഇന്ത്യയുടെ പ്രധാന വിക്കറ്റുകളൊക്കെ നേടിയെടുത്തു. ഇന്ത്യയുടെ ഏറ്റവും അഗ്രസീവായിട്ട് ഇന്ത്യ ഏറ്റവും വമ്പൻ സ്കോറുകളിലേക്ക് എത്തിക്കുന്ന വെട്ടിക്കെട്ടുകാരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. സോ ആ ഒരു കോൺഫിഡൻസിൽ അവർ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. 33 റൺസ് അവർ ചേസ് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ സ്പിന്നർമാർ ഇന്ത്യയിലേക്ക് കളി വെറും 2 റൺസിന് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ജപ്പാൻ എന്ന് പറയുന്ന ടീമിന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് വേറെ ലെവലായിരിക്കും. കാരണം ചെറിയ ടീമുകൾ വമ്പൻ ടീമുകൾക്കെതിരെ ഒന്ന് പൊരുതാനൊന്നും മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ആ ടീമിനും ആ ടീമിലേക്ക് ഇനി വരാനിരിക്കുന്ന പുതുമുഖ താരങ്ങൾക്കൊക്കെ വമ്പൻ ഒരു കോൺഫിഡൻസും എനർജിയൊക്കെ കിട്ടും. സോ ആ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് സ്റ്റേജിലാണ് നിലവിൽ ജപ്പാൻ ടീം നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ചുവടുവയ്പ്പായിരുന്നു ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വെറും 2 റൺസിന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും എന്താണോ പിച്ച്, ആ പിച്ചിൻ്റെ അഡ്വാൻറ്റേജ് കൃത്യമായി ഉപയോഗിച്ച് ഫീൽഡിലൊക്കെ, പൊതുവേ കുഞ്ഞു ടീമുകൾ വരുന്ന സമയത്ത് ഫീൽഡിലൊക്കെ ആ ഒരു സ്ട്രെസ് കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ ബോൾ മിസ്സാകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഫീൽഡിലൊക്കെ ഗംഭീര കളി കളിച്ചിട്ട് ജപ്പാൻ കൈയടി നേടുമ്പോൾ ഇന്ന് അവരുടെ ഇന്ത്യൻ ടീം ജയിച്ചതിലെ സന്തോഷത്തിനോടൊപ്പം തന്നെ ഒരു പുതിയ ടീം ക്രിക്കറ്റിൽ ചുവട് വെച്ച് നടക്കുന്നതിന് സന്തോഷം കൂടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ ജപ്പാൻ മാച്ചിനെ, ആ ഒരു ഡിപ്ലോമാറ്റിക് മാച്ചിനെ നമുക്ക് കൈയടിക്കാം. ഇനിയും കുറേ കഥകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ചും ഏഷ്യൻ ഗെയിംസിൻ്റെ ആവേശത്തിലേക്കൊക്കെ നമുക്ക് ഓടിപ്പോണ്ടായിട്ടുണ്ട്. കൂടെ ഞാനും ഉണ്ട്, അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Of the art in the art of podumakolanda

0: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500498.
4: ഹലോ, ദിസ് ഇസ് ഐശ്വര്യ ലക്ഷ്മി.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ 91.7.

വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്കോർ ബോർഡിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്ക് ആവേശമായിക്കൊണ്ട് നേരെ പുതിയ പരിശീലകന്റെ കൈകളിലേക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നിരിക്കുകയാണ്. 5 തവണ കിരീടം നേടിയിട്ടുള്ള ടീം, പക്ഷെ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് അവരുടെ ഒരു പൂർണ്ണമായ രൂപം കണ്ടിട്ടില്ല എന്നുള്ളൊരു സങ്കടം പല ആരാധകരും പറയുന്നുണ്ടാവും. എന്തായാലും പരിശീലകന്റെ കാര്യത്തിൽ വലിയ മാറ്റവുമായിട്ട് 2009 അവസാനമായിട്ട് ഒരു പരിശീലകന്റെ മാറ്റം വന്നത്, അതായത് ആദ്യത്തെ സീസൺ കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ പരിശീലകനായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ ആ പരിശീലകനെ മാറ്റി പരീക്ഷിക്കാൻ ചെന്നൈ തയ്യാറായിട്ടില്ല. മാറ്റേണ്ട കാര്യവും വന്നിട്ടില്ല, കാരണം ഐ പി എൽ അത്ര മാത്രം കൺസിസ്റ്റന്റ് പ്രകടനത്തോടുകൂടി ആയിരുന്നു ആ ഒരു ടീം മുന്നോട്ട് പോയത്. ഇത്രയും കൺസിസ്റ്റൻസി കാണിക്കുമ്പോൾ പരിശീലകനെ മാറ്റേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇപ്പം എന്തായാലും പരിശീലകനെ മാറ്റാൻ ഒരു തീരുമാനമെടുത്തു. സ്റ്റീഫൻ ഫ്ലെമിങ് ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരാകും ആരാകും എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബ്രണ്ടൻ മക്കല്ലം വരുന്നായിരുന്നു, അതുപോലെ പല പേരുകളും ഇങ്ങനെ നിറഞ്ഞു കേൾക്കുമായിരുന്നു. ഇതിൽ ആരാകും ആരാകും എന്നുള്ള മോർഗൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളിൽ നിന്ന് ആരാകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതിനിടയിൽ ആ ഗോസിപ്പുകളിൽ ഒന്നും കേൾക്കാത്തൊരു പേരിനെ പെട്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഒഫീഷ്യലായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഇട്ടംകൈയൻ പേസർ സാക്ഷാൽ സഹീർ ഖാനാണ് ഈ ഒരു ഉത്തരവാദിത്തം വന്നിരിക്കുന്നത്. 1 വർഷത്തെ കോൺട്രാക്റ്റാണ് നിലവിൽ സഹീർ ഖാന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എം എസ് ഡിയുടെ ഡിസിഷൻ ആണെന്ന് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഡിസിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ 1 വർഷത്തേക്കാണ് നിലവിൽ കോൺട്രാക്ട് ഉള്ളത്. പിന്നീട് മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എന്തായാലും വലിയൊരു തീരുമാനം, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഈ തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പുതിയ ചരിത്രം എഴുതാൻ സഹീർ ഖാന്റെ, എം എസ് ഡിന്റെ, സഞ്ജുവിന്റെ, ഗെയ്ക്വാദിന്റെ ചെന്നൈക്ക് കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ കഥകളുമായിട്ട് സ്കോർ ബോർഡിൽ കൂടെ ഞാനുണ്ട്, അച്ചു ആണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
1: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
4: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
3: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
5: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
0: സുനോ ബോളിവുഡ്.

ചിലരങ്ങനെയാണ്, എത്ര കാലമായാലും എത്ര പ്രായമായാലും അവരുടെ സ്കില്ലിനൊരു കുറവും കാണൂല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഈ പറഞ്ഞു വരുന്ന മത്സരം ഏതാണെന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബ്രസീൽ ലെജൻഡ്സും ഇന്ത്യൻ ഓൾ സ്റ്റാർസും തമ്മിലുള്ള പോരാട്ടം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ അർത്തരം എന്ന സ്റ്റേഡിയത്തിൽ അത്രമാത്രം ആവേശത്തോടുകൂടി ബ്രസീൽ ലെജൻഡ്സും ഇന്ത്യൻ ഓൾ സ്റ്റാർസും കൂടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടുകൂടി പന്ത് തട്ടി കണ്ടിരുന്നവർ, അവരുടെ ആ ഒരു യുവത്വമൊക്കെ കഴിഞ്ഞിട്ട് അവരിപ്പം സീനിയേഴ്സായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, പക്ഷെ അവർക്ക് എത്ര പ്രായമായാലും അവരുടെ സ്കിൽ സെറ്റിന് ഒരു പ്രശ്നമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു റൊണാൾഡീഞ്ഞോ ഒക്കെ ചില സ്കില്ലുകളൊക്കെ കാണിക്കുന്നത്. ചില പാസുകളൊക്കെ കാണും, ബംബോ ഈ ഒരു പ്രായത്തിൽ ആ പാസുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലെന്നു എന്നുള്ളൊരു തോന്നലാണ്. എന്തായാലും ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. 4-3 വിജയമാണ് ബ്രസീൽ ലെജൻഡ്സിനെതിരെ ഇന്ത്യൻ ഓൾ സ്റ്റാർസ് നേടുന്നത്. ഇതിഹാസ താരങ്ങളായിട്ടുള്ള റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ഉൾപ്പെടെയുള്ള ടീം നമ്മുടെ മുമ്പിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. എന്തായാലും ബ്രസീൽ ലെജൻഡ്സിന് വേണ്ടിയിട്ട് ഫെർണാൻഡീഞ്ഞോയുടെ ഒരു ഹാട്രിക് പ്രകടനമാണ് അവരെ മുൻപന്തിയിലേക്ക് എത്തിയത്. ഒരു പെനാൽറ്റിയിലൂടെ റൊണാൾഡീഞ്ഞോയുമായി ഒരു ഗോൾ നേടി. സി കെ വിനീത് നമ്മളുടെ ഇന്ത്യൻ ഓൾ സ്റ്റാർസിന് വേണ്ടിയിട്ട് 2 നേടി. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ, കണ്ടവരെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ കാണാൻ പറ്റാത്തതിൻ്റെ മിസ്സിംഗ് ഉണ്ട്. പക്ഷെ കൊച്ചിയിൽ അത് കണ്ടവരെ സംബന്ധിച്ച് അത്രമാത്രം സ്നേഹത്തോടുകൂടി സ്നേഹിച്ചിരുന്ന താരങ്ങൾ കളത്തിലിറങ്ങി പന്ത് തട്ടുമ്പോൾ അതൊരു ഫീലാണ്, അതൊരു ബ്രാൻഡാണ്. എന്തായാലും കഥകൾ ഒരുപാട് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പലരുടെയും മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്റർ 19 വർഷം പൂർത്തിയാക്കി. ഈ സെപ്റ്റംബർ 24 19 വർഷം പൂർത്തിയാക്കിയ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്കോർ ബോർഡിൽ ഇത് പറയാണ്ടിരിക്കണ എങ്ങനെയാണല്ലേ. T20 ചരിത്രത്തിൽ ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടിയിട്ട് 19 വർഷമായി. 2007 കാര്യമാണ്, പിന്നീട് 2024 ഒക്കെ വീണ്ടും കിരീടങ്ങൾ നേടി ഇന്ത്യ ആ ഒരു കുഞ്ഞു ക്രിക്കറ്റിലെ ശക്തനാണെന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2007 T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിജയം വെറും ഒരു വിജയമല്ലായിരുന്നു, അതൊരു അടയാളപ്പെടുത്തലായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും ശക്തനായിട്ടുള്ള ഒരു ക്യാപ്റ്റന്റെ ജനനമായിരുന്നു. ഒരു യുവനിര, ഒരു യുവ ഇന്ത്യൻ ടീം ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത് അവിടെയായിരുന്നു. യുവരാജ് സിംഗ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ശക്തി 6 സിക്സുകളിലൂടെ കാട്ടി തന്നിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തോ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ ഒരൊറ്റ വേൾഡ് കപ്പിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഫുട്ബോളിന്റെ ചരിത്ര, അല്ല ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ, ഫുട്ബോളിലേക്ക് പോയി, സോറി, ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ബോളൗട്ട് നടന്നിട്ടുള്ളത് അവിടെ വെച്ചായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബോളൗട്ട് മത്സരം രസകരമായിരുന്നു. അവർ സമനിലയിലേക്ക് മത്സരം എത്തുകയും ബോളൗട്ടിലൂടെ വിജയികളെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ അത് സൂപ്പർ ഓവറായിട്ട് റീപ്ലേസ് ആയി മാറി. പിന്നീട് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം വരുന്നു. നമ്മളുടെ ശ്രീശാന്തിൻ്റെ കൈകളിലേക്ക് ആ ഒരു വിജയ പന്ത് പറന്നിറങ്ങുന്നു. സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിൽ ഓസ്ട്രേലിയ പോലെ ശക്തമായിട്ടുള്ള ഒരു ടീമിൻ്റെ ഏറ്റവും ശക്തമായ രണ്ട് പേരുകൾ മാത്യു ഹേഡനെയും ഗിൽക്രിസ്റ്റിനെയും എറിഞ്ഞിട്ടുകൊണ്ട് നമ്മളുടെ ശ്രീശാന്തിൻ്റെ സെലിബ്രേഷൻ, ശ്രീശാന്തിൻ്റെ അന്നത്തെ പ്രകടനം, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1000 കഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേൾഡ് കപ്പ്. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് പ്രകടനത്തെക്കുറിച്ചിട്ടുകൂടെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. പലരും കൈയടിക്കാൻ മറന്നുപോയിട്ടുള്ള, ഒരു പക്ഷേ ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും വേൾഡ് കപ്പ് വിജയങ്ങളിൽ എന്നും ഏറ്റവും മുൻപന്തിയിൽ, ആ ഒരു വേൾഡ് കപ്പ് വിജയത്തിൽ മുൻപന്തിയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു അണ്ടർ

0: 91.7 FM, Qatar's favorite radio station.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: 2007 ടി ട്വന്റി വേൾഡ് കപ്പിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് അത് ആരുടേതായിരിക്കും? അണ്ടർ റേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ അത് കൈയടിച്ചിട്ടുണ്ടാകാം, പക്ഷേ ആ ഒരു വേൾഡ് കപ്പ് വിജയങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ തന്നെ പറയേണ്ട ഒരു പെർഫോമൻസ് അത് ആരുടേതായിരിക്കും? വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ സെപ്റ്റംബർ 24 2007 ടി ട്വന്റി വേൾഡ് കപ്പ് 19 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 19-ാം വർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, 2026 വേൾഡ് കപ്പ് ഒരു മലയാളിയുടെ ചുമരിലേറിയിട്ടാണ് നമ്മൾ നേടിയെടുത്തത്. സഞ്ജു വിശ്വനാഥ് സാംസൺ സ്വന്തമാക്കി തന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. പ്രൗഡ് മൊമെന്റ് ആണ്, ഇപ്പോഴും നമ്മളത് അഭിമാനത്തോടുകൂടി കൈയടിയോടുകൂടി പറയും. പക്ഷേ 2007 വേൾഡ് കപ്പ് നേടിയെടുത്തു തന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് ഒരു മലയാളി തന്നെയാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാനേ. പക്ഷെ അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അന്ന് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഒരു മത്സരം, സാധാ ഓസ്ട്രേലിയ അല്ല, മൈറ്റി ഓസീസ് ഏറ്റവും ശക്തമായ ഫോമിൽ. കുഞ്ഞൻ ക്രിക്കറ്റ് ആകട്ടെ, ടെസ്റ്റ് ക്രിക്കറ്റ് ആകട്ടെ, എവിടാണെങ്കിലും ഈ ഒരു ഓസ്ട്രേലിയ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചും അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. വേൾഡ് 11 പോലും പലപ്പോഴും മുട്ടുകുത്തിയിട്ടുള്ള ഈ ഒരു ഓസ്ട്രേലിയൻ ടീം 2007 ടി ട്വന്റി വേൾഡ് കപ്പിൽ എത്തുമ്പോഴും അവരായിരുന്നു ഫേവറേറ്റുകൾ. പലരും അവരെ ഏറ്റവും വിജയ സാധ്യതയുള്ള, കിരീടം നേടാൻ സാധ്യതയുള്ള ടീമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോഴും ക്രിക്കറ്റ് പണ്ഡിതരെല്ലാം പറഞ്ഞു ഇന്ത്യൻ ടീം ഈ ഒരു സെമി ഫൈനലിൽ വീഴാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, ഓസ്ട്രേലിയയുടെ മുന്നിൽ ചുവട് പിഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ടെന്ന്. നോക്കൌട്ട് ഘട്ടങ്ങളിൽ ഒരു പ്രഷറും ഇല്ലാണ്ട് കളിക്കുന്ന ഓസ്ട്രേലിയയുടെ വമ്പന്മാർക്കെതിരെ 4 ഓവറിൽ കളി തിരിച്ചെടുത്തിട്ടുള്ള ശ്രീശാന്തിൻ്റെ ഒരു സ്പെല്ലുണ്ട്. 4 ഓവറുകളിൽ വെറും 12 റൺസുകൾ മാത്രം വഴങ്ങി നേടിയെടുത്തിട്ടുള്ള 2 വിക്കറ്റുകളുണ്ട്. ആ 2 വിക്കറ്റുകൾ ഏറ്റവും മനോഹരമായ 2 വിക്കറ്റുകൾ, സാക്ഷാൽ ഗിൽക്രിസ്റ്റിൻ്റെയും ഹെയ്ഡൻ്റെയും വിക്കറ്റുകൾ. ആ വിക്കറ്റ് നേടിയിട്ടുള്ള ശ്രീശാന്തിൻ്റെ സെലിബ്രേഷൻ ഓർക്കാത്ത മലയാളികളുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. പക്ഷേ ആ സെലിബ്രേഷനൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷേ 2007 ടി ട്വന്റി വേൾഡ് കപ്പിലെ ഏറ്റവും ഗോൾഡൻ മൊമെൻറ്റ്സ് ചോദിക്കുമ്പോൾ പലരും ആ ഒരു മൊമെൻറ്റ് മറന്നു പോകുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഒരു ഐക്കോണിക് ഇന്നിങ്സ് ആയിരുന്നു അത്. ആ ഒരു സ്പെല്ല് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായി കൊത്തിവെക്കേണ്ട ഒരു സ്പെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അണ്ടർ റേറ്റഡ് സ്പെല്ലായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് 19-ാം വർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സ്പെല്ലിനെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ആ കഥകളൊക്കെ ആയിട്ട് ഇത് സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. സ്പോർട്സ് ലോകം ഇവിടെ ആഘോഷിക്കും. സ്പോർട്സ് ലോകത്ത് ഒരു കാര്യവും ഇവിടെ മിസ് ചെയ്യാണ്ട് ഞാൻ കൂടെ എത്തിച്ചോളാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

അടിച്ച് മെസ്സി ഇനിയും തുടരുമെന്ന് റൊണാൾഡോ. വെൽക്കം ബാക്ക് സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്, സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി, ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ കൊത്തിവെച്ചിരിക്കുന്ന വലിയ രണ്ട് പേരുകൾ. ഈ രണ്ട് പേരുകൾക്കും ഫാൻ ഫൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും രണ്ട് ലെജൻസിനെ നമ്മൾ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും 100 ലയണൽ മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഗോൾ നേട്ടത്തിൽ സെഞ്ചുറി തികച്ചിരിക്കുകയാണ്. ആ ഒരു മികവിൽ, അദ്ദേഹത്തിന്റെ മികവിൽ തന്നെ ഇന്റർ മയാമി മികച്ച വിജയങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് കുറേ നാളുകളായിട്ട് ഒരുപാട് പേരുടെ വലിയ ചോദ്യമാണ്, ലയണൽ മെസ്സി ആ ഒരു നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു, ഇനി എന്നായിരിക്കും പോർച്ചുഗൽ നാഷണൽ ടീമിൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ റിട്ടയർമെന്റ് എന്നുള്ളത്. എന്തായാലും നിലവിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് സൂപ്പർ സ്റ്റാർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉൾപ്പെടുത്തിക്കൊണ്ട് യുഎഫ്എ നേഷൻസ് ലീഗ് ഫുട്ബോളിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ലോകകപ്പിന് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരമായിട്ടാണ് പുതിയ പരിശീലകന്റെ കീഴിൽ 25 സ്കോഡ് പ്രഖ്യാപിച്ചത്. ലോകകപ്പിന് ശേഷവും വിരമിക്കൽ ചോദ്യങ്ങളോട് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം തുടരുമെന്നുള്ളൊരു സൂചനകൾ പലയിടങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നിടത്തോളം തുടരട്ടെ അല്ലേ. രസകരമായിട്ടുള്ള ഒരുപാട് കിടില മൊമെന്റ്സുകളൊക്കെ നമുക്ക് കിട്ടട്ടേന്ന്. ടീം പന്ത് അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ് ഇപ്പോഴും എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് എൻ്റെ പ്രതീക്ഷയാണ്, ആ സാർ റൊണാൾഡോ ഫാൻ എൻ്റെ പ്രതീക്ഷയാണ്. അപ്പോൾ എന്തായാലും റൊണാൾഡോ മെസ്സിയൊക്കെ ഇനിയും കളത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അർജന്റീനൻ ജേഴ്സിയിലില്ലെങ്കിലും നമ്മളിനി ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ടും മറ്റ് പലയിടങ്ങളിലും മെസ്സിയെ വീണ്ടും കാണും. കാരണം ഇവർക്കൊക്കെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഹരമാണ്. അവരുടെ കളി കാണുക എന്നുള്ളത് നമ്മളുടെ ഒരു ഹരമാണ്. എന്തായാലും ഇന്ന് ഫുട്ബോൾ ലോകത്തോടെയും ക്രിക്കറ്റ് ലോകത്തോടെയും ഏഷ്യൻ ഗെയിംസിന്റെ ലോകത്തോടെയൊക്കെ യാത്ര ചെയ്ത് ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞാനും കൂടി ടാറ്റാ ബൈബി പറയാൻ വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും സ്പോർട്സ് ലോകത്തെ A to Z വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടിയെത്താം. കൂടെ ഉണ്ടായിരുന്നത് അച്ചു ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: സ്നേഹങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹായ് നമസ്കാരം, ഞാനിന്നുള്ള സ്വന്തം അപ്പാൻ ചേർക്കാണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: വചനങ്ങളിലൂടെ
1: ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
6: You're listening to Radio Suno.
5: 91.7 Radio Suno.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ചെന്നൈ ബീറ്റ്സ്.
8: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
9: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: ஒரு புஷ்பம் மாத்திரம், ஒரு புஷ்பம் மாத்திரம்.
1: You are listening to Radio Suno 91.7 FM,
2: Qatar's favorite radio station.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
4: Home delivery.

0: 7FM கேட்டு கேட்டு கூட்டு கூடாம் Bookmark with RJ Nanda
1: in association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: പുസ്തകവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് പറയുന്ന കഥകളേക്കാൾ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന സിറ്റുവേഷനുകളേക്കാൾ മനുഷ്യനും പുസ്തകവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ വായിച്ചിട്ടില്ലാത്തൊരു പുസ്തകം എനിക്ക് തരുന്ന വ്യക്തിയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഇത് ഞാൻ പറഞ്ഞതല്ലാട്ടോ, എബ്രഹാം ലിങ്കൺ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വായന അത്രത്തോളം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ മുൻപ് ഞാൻ പറഞ്ഞൊരു കാര്യവുമായിട്ട് ഈ ഒരു പറഞ്ഞ വാക്കുകൾക്ക് ചെറിയ ബന്ധമുണ്ട്. മനുഷ്യനും പുസ്തകവും തമ്മിലുള്ള ബന്ധം കുറെക്കൂടി ഇന്റൻസ് ആണിത്. ഇപ്പൊ നമ്മൾ എബ്രഹാം ലിങ്കന്റെ വാക്കുകളോട് കേട്ടത് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുന്ന ചില മനുഷ്യരെ കുറിച്ചാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഇതേ സെന്റൻസ് ഉണ്ടല്ലോ, പുസ്തകങ്ങൾ സമ്മാനിക്കുന്ന മനുഷ്യർ, അതൊരല്പം ഡിഫറെന്റ് ഫീലാണ്. ചിലപ്പം പുസ്തകം വായിച്ച് ആ കണക്ഷനിലൂടെ നമ്മളായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു മനുഷ്യരൂപമുണ്ട്, ഒരു മനുഷ്യവികാരമുണ്ട്, നമ്മളായിട്ട് തന്നെ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ നമുക്ക് ചില മനുഷ്യരെ സമ്മാനിക്കും, ആ കഥകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ചില മനുഷ്യർ, ആ സിറ്റുവേഷനുകളിലൂടെ ആ സംഭവങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ചില മനുഷ്യർ. ആ മനുഷ്യർക്ക് നമ്മുടെ ചുറ്റുമുള്ള ചില മനുഷ്യരുടെ മുഖങ്ങളോ രൂപങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളോ ഒക്കെ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. നമ്മൾ ഇതുവരെയും കാണാത്തൊരു മനുഷ്യനായിരിക്കും ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില പുസ്തകങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ എല്ലാ കാലത്തും നമുക്ക് ഫേവറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതും. അപ്പോൾ പുസ്തകങ്ങൾ ഗിഫ്റ്റായിട്ട് തരുന്ന, സമ്മാനമായി തരുന്ന മനുഷ്യരെയും, അതുപോലെ പുസ്തകങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് തന്നെ സമ്മാനിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുമല്ലോ, പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളാവുന്ന മനുഷ്യർ. അങ്ങനെ പുസ്തകങ്ങൾ സമ്മാനിക്കുന്ന മനുഷ്യരെയും ചേർത്ത് നിർത്താനായിട്ട് മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ബുക്ക്മാർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ. ഇന്നത്തെ ബുക്ക്മാർക്കിൽ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു മനുഷ്യന് മാത്രമല്ല പരിചയപ്പെടാനായിട്ട് പോകുന്നത്, കുറച്ചധികം പേരെയാണ്. കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് പാട്ട് കേട്ട് വന്നിട്ട് ഓടി വന്ന് പറയാം കേട്ടോ. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
3: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം. എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
8: പക്ഷെ പാർക്കിങ്ങിന്

0: സൗമ്യ, ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
6: എന്താ ആട്ടം പോതുമാക്കുന്നുണ്ട്.

0: Bookmark with RJ Nanda.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: പുസ്തകങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ചില മനുഷ്യരെ കുറിച്ചാണ് കുറച്ചു മുൻപ് പറഞ്ഞു നിർത്തിയത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഓരോ പുസ്തകം വായിക്കുന്ന സമയത്തും ഓരോ വായനക്കാരനും ഓരോ തരത്തിലാണ് ഓരോ നല്ല മനുഷ്യരെ കിട്ടുക. ആ നല്ല മനുഷ്യർക്ക് കഥാകൃത്ത് കൊടുക്കുന്ന ഒരു രൂപമുണ്ട്. പക്ഷെ വായനക്കാരനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചില രൂപങ്ങൾ, ചില സവിശേഷതകൾ, ചില മുഖങ്ങൾ ഒക്കെയുണ്ട്. ഓരോ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇന്ന് അങ്ങനെ കുറച്ചധികം ആളുകളെ നമ്മൾ പരിചയപ്പെടുകയാണെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇന്ന് നമ്മളൊരു കഥാസമാഹാരമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എഴുത്തുകാരൻ്റെ പേരാണ് NS മാധവൻ. പുസ്തകം ഹിഗ്വിറ്റ. ഗോൾമുഖം വിട്ട് കളിക്കളത്തിലിറങ്ങി കളിക്കുന്ന അപകടകരമായിട്ടുള്ള ചില ശൈലികളൊക്കെ സ്വീകരിച്ച് സ്വന്തം ടീമിന് ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിക്കൊടുത്തിരിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള പറക്കും ഗോൾ കീപ്പറായിട്ടുള്ള റെനെ ഹിഗ്വിറ്റിനെ കുറിച്ചാണ് പെട്ടെന്ന് ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ മുഖം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് നമുക്ക് ആദ്യം ഈ പേരിലൂടെ മനസ്സിൽ വരച്ചിടാൻ പറ്റുന്ന ഒരു ചിത്രം. ആ കഥയിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2009 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഒരു കഥാസമാഹാരമാണ് ഹിഗ്വിറ്റ. അതുമാത്രമല്ല 1995 ചെറുകഥാസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി ലഭിച്ച കൃതി. സോ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ ഇതിലുണ്ട് എന്ന് മനസ്സിലായില്ലേ? ആ കഥകളിലേക്കാണ് നമ്മളിനി കടക്കാനായിട്ട് പോകുന്നത്. പുസ്തക വിശേഷങ്ങളായിട്ട് കൂടെയുള്ളത് നന്ദയാണ്. ബുക്ക്മാർക്കുമായിട്ട്

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
9: ഹോം ഡെലിവറി.

0: Bookmark.
1: Bookmark.
0: With RJ Nanda.
2: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
3: ലൈഫിൽ എപ്പോഴും റിസ്ക് എടുക്കാനായിട്ട് ശ്രമിക്കാം. പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ എത്ര പേര് അതൊക്കെ ഫോളോ ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും അല്ലേ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കോടിയുള്ളത്. ലൈഫിൽ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നന്ദ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മനസ്സിലിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ. ശരിയാണ്, അത് ഞാൻ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ലൈഫിൽ എപ്പോഴും ഒരു സേഫ് സോണിൽ മാത്രം നിന്നിട്ടുണ്ടെങ്കിൽ കളി അത്ര നല്ല രീതിയിൽ മുമ്പോട്ട് പോവോ? ഇതൊരു മാച്ചായിട്ട് എടുക്കുക. ലൈഫ് ഒരു റേസായിട്ട് എടുക്കുക എന്നുള്ളൊരു പദം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഒരു മാച്ചായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ എത്ര ഗോളുകൾ നല്ല രീതിയിൽ നേരാവണ്ണം ആ ഗോൾ പോസ്റ്റിൽ ചെന്ന് വീഴുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ചില സമയങ്ങളിൽ ചില റിയലൈസേഷൻ അങ്ങനെയുള്ള ചില ഗോളുകൾക്ക് തരാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് ഈ ഗോള് ഗോളിൻ്റെ കാര്യമൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പുസ്തകം തന്നെയാണ് മെയിൻ കാരണമായിട്ട് വരുന്നത്. എൻ എസ് മാധവൻ എഴുതിയിട്ടുള്ള ഹിഗ്യുറ്റ എന്ന് പറയുന്ന പുസ്തകം ഒരു കഥാസമാഹാരമാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി കഥകളിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിന് ഈ ഒരു ടൈറ്റിൽ കൊടുത്തു എന്ന് സ്വയം ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ലൈഫിൽ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവനവന്റെ കംഫർട്ട് സോൺ വിട്ട് ഹിഗ്യുറ്റയെ പോലെ പുറത്തേക്കൊന്നിറങ്ങി ഏത് വിധേനയും എതിരെ വരുന്ന ഗോളുകളെയും പ്രതിരോധിക്കാൻ പാകത്തിന് തയ്യാറെടുക്കുന്ന ആളുകളായിട്ട് മാറണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ വായനക്കാരൻ അങ്ങനെയായിട്ട് മാറണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം ഈ ഒരു ടൈറ്റിൽ ഈ ഒരു പുസ്തകത്തിന് കൊടുത്തതെന്ന് തോന്നിയിട്ടോ. ജീവിതം അങ്ങനെയാണ്, പലപ്പോഴും ആ ഒരു മത്സരത്തിൽ ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്കെതിരെ വരാനായിട്ട് നിരവധി ബോളുകൾ ഉണ്ടാവും. അതിനെ എല്ലാത്തിനെയും വിവേകപൂർവ്വം അല്ലെങ്കിൽ പറന്ന് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ലൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. മത്സരത്തിൽ നമ്മൾ ജയിക്കുള്ളൂ, ജീവിതത്തിൻ്റെ മത്സരത്തിൽ. തോ ഭയങ്കര രസമുള്ള ചിന്തിച്ച് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പേരായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല ഈ ഒരു പുസ്തകത്തിൽ ഹിഗ്യുറ്റ എന്ന് പറയുന്ന ഒരു കഥ കൂടിയുണ്ട്. ആ കഥയിൽ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആ അതേ ഗോളിയുടെ കുറച്ച് സവിശേഷതകൾ കൂടി നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ടും യോജിച്ചൊരു പേര് എനിക്ക് ഭയങ്കര ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേരാണ് ഹിഗ്യുറ്റ എന്ന് പറയുന്നത്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പേര്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
6: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്നാ നമുക്ക് മാത്രല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
7: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
6: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിങ്സ്.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: മോനെ,
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: Bookmark with RJ Nanda.
1: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
2: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയം വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. 1993 NS മാധവൻ എഴുതിയ ഒരു ചെറിയ പുസ്തകം. ആ ചെറിയ പുസ്തകത്തിനുള്ളിലിരിക്കുന്നത് ഏകദേശം 7 ചെറു കഥകളാണ്. ഈ കഥകളിലൂടെ എത്തുന്നത് ഒരുപാട് നല്ല മെസ്സേജുകളും. ഇനി നമുക്ക് പുസ്തകത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലെ. ഹെഗ്യുറ്റ വൻമരങ്ങൾ വീഴുമ്പോൾ, കാർമൽ, എന്റെ മകൾ ഒരു സ്ത്രീ, നാലാം ലോകം, കാണി, വിലാപങ്ങൾ തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള 7 കഥകളുടെ സമാഹാരമാണ് ഹെഗ്വിറ്റ എന്ന് പറയുന്ന ചെറിയ പുസ്തകം. ഏകദേശം ഒരു 120 അല്ലെങ്കിൽ 125 താഴെ മാത്രം പേജുകളുള്ള വളരെ എളുപ്പത്തിൽ വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. കഥകളിലേക്ക് ഇനി നോക്കുന്ന സമയത്ത് ഫുട്ബോൾ പ്രേമിയായിട്ടുള്ള ഗീവർഗീസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ ഒരു ഗോളിയുടെ പേഴ്സ്പെക്റ്റീവോടുകൂടി, ഒരു ഗോളിയുടെ ദൃഷ്ടിയിലൂടെ തന്നെ ലൂസി എന്ന് പറയുന്ന ഒരു ആദിവാസി പെൺകുട്ടി ആക്രമിക്കാനെത്തുന്ന ജബ്ബാർ എന്ന് പറയുന്നൊരു വ്യക്തിയെ ഡൽഹിയിൽ നിന്നും ഓടിക്കുന്ന ഒരു കഥയാണ് ഹെഗ്വിറ്റ എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ജീവിതം പല ആളുകൾക്കും പല മാച്ചസ് ആണ് കൊടുക്കുക, പല രീതിയിലുള്ള മാച്ചസ്. അതിൽ എങ്ങനെ അദ്ദേഹം മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് ഹെഗ്വിറ്റ എന്ന് പറയുന്ന കഥയിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി അതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ആ ഒരു കഥ വായിക്കാൻ നിങ്ങൾക്കൊരു ത്വര വേണമല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് വൻമരം വീഴുമ്പോൾ എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ മുൻപോട്ട് പോകുന്ന പ്ലോട്ടുകളാണ് ഈ ഒരു കഥയിലുള്ളത്. നമ്മുടെ ചരിത്രം, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ചില പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലുള്ള ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് അറിയാവുന്നവർക്ക് ഈ ഒരു കഥ കുറേ കൂടി റിലേറ്റബിൾ ആവുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ബാക്കിയുള്ള കഥാവിശേഷങ്ങളിലേക്ക് വരണ്ടേ, എല്ലാ തരത്തിലുമുള്ള സംഘർഷങ്ങൾ ഈ പറയുന്ന 7 കഥകളിലും 7 തരത്തിലുള്ള സംഘർഷാവസ്ഥകളാണ് വ്യക്തികളുടെ മനസ്സിൽ അല്ലെങ്കിൽ സമൂഹ അന്തരീക്ഷത്തിലൊക്കെ കാണുന്ന തരത്തിലുള്ള സംഘർഷങ്ങളാണ് വിഷയങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു പുസ്തകം വായിക്കുമ്പം അത് കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാനായിട്ട് ഏതൊരു വായനക്കാരനും പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഈ ഒരു പുസ്തകത്തിൻ്റെത് എനിക്ക് പറയാനുള്ളത്. ബാക്കി വിശേഷങ്ങൾ ബാക്കി കഥകളിലേക്ക് വരാം. ഇപ്പം കുറച്ച് പാട്ട് വരുന്നുണ്ട്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
9: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
8: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
10: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
8: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
11: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുപോകും.

FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. Bookmark with RJ Nanda. In association with Nesto Hypermarket, now open at Old Passport Office, Karafa. ഒരു ചരിത്ര സംഭവം എടുത്തു നോക്കിയാൽ അതിൽ വ്യക്തികളുടെ മാനസിക സംഘർഷങ്ങൾക്കാണ്. ഇനി വ്യക്തികളുടെ ജീവിതത്തിനുള്ളിലും സമൂഹത്തിന്റെ വലിയ തരത്തിലുള്ള കടന്നുകയറ്റവും പ്രശ്നങ്ങളും ഉണ്ട്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട പുസ്തകം, അതാണ് ഹിഗ്വിറ്റ. എൻ എസ് മാധവനാണ് ഈ ഒരു പുസ്തകത്തിന്റെ രചയിതാവ്. പുസ്തകത്തിലെ കഥകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. ഏഴോളം വരുന്ന കഥകളിൽ നമ്മൾ രണ്ടെണ്ണം പരിചയപ്പെട്ടു. ഇനി നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ളത് കാർമൻ എന്ന് പറയുന്ന ഒരു കഥയാണ്. ഈ ഒരു കഥയിലേക്ക് പോകുമ്പോൾ, കാർമൻ എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് പോകുമ്പോൾ, ഇറ്റലി, നാടകം, നാടകത്തിന്റെ അവതരണങ്ങൾ, രാഘവൻ എന്ന് പറയുന്ന വ്യക്തി, പിന്നെ കാർമനും രാഘവനും തമ്മിലുള്ള അടുപ്പം, പിന്നീട് വാരണാസിയിലെ മറ്റൊരു തരം ജീവിതം, സംസ്കാരങ്ങളുടെ കൂടിക്കാഴ്ചയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കാർമൻ എന്ന് പറയുന്ന കഥയുടെ ഒരു അടിസ്ഥാന പ്ലോട്ടായിട്ട് വരുന്നത്. അടുത്ത കഥ എന്റെ മകൾ ഒരു സ്ത്രീ എന്നുള്ളതാണ്. പേരിൽ തന്നെ ഒരു അച്ഛന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിന്റെ കാഴ്ചപ്പാട് തന്നെ നമുക്കതിൽ ഫീൽ ചെയ്യും. പക്ഷെ ആ കാഴ്ചപ്പാട് ഏത് തരത്തിലാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് കഥയുടെ പ്രമേയമായിട്ട് വരുന്നത്. ആ പുസ്തകത്തിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ കഥയിലേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളിത് വായിച്ച് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി നാലാം ലോകം എന്ന് പറയുന്ന കഥയിൽ റഷ്യയിലെ മോസ്കോയിൽ നിന്നും ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട മലയാളിയായിട്ടുള്ള ഗോവിന്ദൻ കുട്ടിയും റഷ്യനായിട്ടുള്ള ബെക്കുനിനിയും തമ്മിലുള്ള കുറച്ച് സംഭാഷണങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ടും ഏകാന്ത ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളാണ് ഈ ഒരു കഥയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇനി കാണി എന്ന് പറയുന്ന ഒരു കഥയിൽ ഒരു കുടുംബത്തിന്റെ ഒരവസ്ഥയാണ്, ഒരു കുടുംബത്തിലുണ്ടാവുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് കാണി എന്ന് പറയുന്ന കഥയിലുള്ളത്. ഇനി വിലാപങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ഒരു വ്യക്തിയുടെ കഥയാണ് പറയുന്നത്. പ്രത്യേകിച്ചും കാലഘട്ടത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ പ്രതിപാദ്യ വിഷയമായിട്ട് മാറുന്ന കഥകളും അതുപോലെ തന്നെ വിശേഷങ്ങളും. ഇനി എനിക്ക് പാഴ്സലി തോന്നിയൊരു കാര്യമുണ്ടല്ലോ, 93 എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്, ഇന്ന് വർഷം 2026 അവസാനിക്കാനായിട്ട് പോവാണ്. എങ്കിൽ പോലും ഈ പറയുന്ന ഏതൊരു വിഷയങ്ങളുടേതാണെങ്കിലും ഒട്ടും റെലവൻസ് ചോർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടാണോ ഈ ഒരു എഴുത്തുകാരൻ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ തരത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പുസ്തകത്തിന്റെ ബാക്കി വിശേഷങ്ങൾ ഉടനെ വന്ന് പറയാം പാട്ട് കേട്ടതിന് ശേഷം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: നല്ല വിശപ്പ്.
2: കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ട്, അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതുണ്ട്. കൈ കഴുകിയിരിക്കെ ഞാൻ വിളമ്പി തരാം
3: ചേട്ടാ.
1: നല്ലൊരു സ്വപ്നം കാണായിരുന്നു. അമ്മ പണ്ടത്തെ ഫുഡൊക്കെ വിളമ്പി തന്ന് ഞാൻ കഴിക്കാൻ ഒരുങ്ങായിരുന്നു, അപ്പഴാ നീ വിളിച്ചെ.
3: നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഈസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോവാം.
1: അതെ, നാടൻ ഫുഡിന് ഖത്തറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് തെക്കൻ സ്റ്റൈല് രുചി തന്നെ വേണം. അതൊക്കെ കഴിച്ച് തന്നെ അറിയണം മോളെ.
3: അറിയാലോ, സഫാരിയിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിച്ച് ആസ്വദിക്കാം.
0: സെപ്റ്റംബർ 23 മുതൽ സഫാരി ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ. 80s-ലെ രുചിമേളം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Bookmark.
1: Bookmark.
0: With RJ Nanda.
2: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
3: എന്നെ സ്വാധീനം എഴുതിയ ഹിഗ്യുറ്റ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ കാര്യമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഥകളിലൂടെ നമ്മളൊന്ന് ചെറുതായിട്ട് പോയി, അതിലെ വിശേഷങ്ങൾ പറഞ്ഞു. ഏഴ് കഥകളെക്കുറിച്ച് പൂർണ്ണമായിട്ടും എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഏഴ് കഥകളുടെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞു. ഇനി ബാക്കിയ പുസ്തകം വായിച്ചതിന് ശേഷമാണ് നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ കൂടുതൽ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റുക കേട്ടോ. ഈ ഒരു പുസ്തകം വായിച്ച ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ പുസ്തകത്തിലെ കഥകൾ ഒരല്പം ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരു തരത്തിൽ അത് ചിന്തിച്ചപ്പോൾ എനിക്കും ശരിയാണെന്ന് തോന്നിട്ടോ. കാരണം മുൻപ് വായിക്കാത്ത തരത്തിലുള്ള കഥകളാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ കാണുക. മുൻപ് വായിക്കാത്തത് എന്ന് പറയുന്നതിനേക്കാൾ കറക്റ്റായിട്ട് യോജിക്കുന്ന വാക്കെന്ന് പറയുന്നത് മുൻപ് നമ്മൾ ചിന്തിക്കാത്ത കഥകൾ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് നൽകുന്ന ഒരു പുസ്തകമാണ് ഈ ഏഴ് കഥകളിൽ നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് വളരെ ആനുകാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു പുസ്തകം. അതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. മാത്രമല്ല, സമൂഹം എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തെ മാറ്റിമറിക്കുന്നു, എന്ത് യുണീക്കായിട്ടുള്ള കൺസെപ്റ്റാണല്ലേ. ഇതേ രണ്ട് ആശയങ്ങളാണ്, ഈ ഒരു വൈരുദ്ധ്യമാണ് ഈ ഒരു പുസ്തകത്തിൽ ഉടനീളം പല കഥകളിലൂടെ നമ്മൾ കാണുന്നത്. സമൂഹം എങ്ങനെ പല വിഷയങ്ങളോട് പ്രതികരിക്കുന്നു, വ്യക്തികൾ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കണം എന്ന് കൂടി എഴുതി ചേർക്കുന്നുണ്ട്. കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: விஸ்மே எங்களோட மாயா ஜாலக்காரன் மெண்டலிசத்தில சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: ഒക്ടോബർ 2-ന് QNCC ആൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: Bookmark with RJ Nanda.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ എത്തുന്ന സമയം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. എൻ എസ് മാധവൻ എഴുതിയ ഹിഗ്വിറ്റ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണിത് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ഒരു പുസ്തകത്തില് എനിക്ക് തോന്നുന്നു വായിക്കുന്ന ഏതൊരു വായനക്കാരന്റെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വായനക്കാരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ഈ പുസ്തകത്തിലെ എല്ലാ കഥകളും ഗംഭീരമായിട്ടുള്ള കഥകൾ തന്നെയാണെങ്കിൽ പോലും മനസ്സിനോട് ഒരല്പമെങ്കിലും ചേർന്ന് നിൽക്കാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ നമ്മളങ്ങനെ മനസ്സിനകത്തേക്ക് കയറ്റുന്ന ഒരു കഥയാണ് ഹിഗ്വിറ്റ. കാരണം എല്ലാ മനുഷ്യരുടെയും ഉള്ളില് ഓരോ ഹിഗ്വിറ്റയുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കായിക ലോകത്ത്, അല്ലെങ്കിൽ മൈതാനത്ത് ചടുലമായിട്ടുള്ള ചുവടുകളോടുകൂടി നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള റെനെ ഹിഗ്വിറ്റ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ വളരെ പ്രവചനാതീതമായിട്ടുള്ള സമയങ്ങളിലൊക്കെ ഹിഗ്വിറ്റ എപ്പോഴും തന്റെ മാജിക് കാണിച്ചുകൊണ്ടേയിരിക്കും. മൈതാനങ്ങളിൽ അത് ഒരുപാട് പേരെ വിസ്മയം കൊള്ളിച്ചിട്ടുണ്ട്, ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കഥയും കഥാന്തരീക്ഷവും ഒക്കെയാണ് ഹിഗ്വിറ്റ എന്ന് പറയുന്ന പുസ്തകത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ചെറുകഥയിൽ നമ്മൾ കാണുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തികളുടെയും ഉള്ളില് ഇതുപോലെ തന്നെ ഒരു മനുഷ്യനുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ട് ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിലും ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മനക്കെട്ടി, അത് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും. വളരെ ഭ്രാന്തമായിട്ട് വളരെയധികം ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഒരു സ്വപ്നത്തെ പിന്തുടരാൻ പറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എല്ലാവരിലും ഉണ്ട്. അത് റിയലൈസ് ചെയ്യാണ് ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്.

0: അമ്മേ നല്ല വിശപ്പ്.
1: കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയുണ്ട്, അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതുണ്ട്. കൈ കഴുകിയിരിക്കും, ഞാൻ വിളമ്പി തരാം.
2: ചേട്ടാ,
0: നല്ലൊരു സ്വപ്നം കാണായിരുന്നു. അമ്മ പണ്ടത്തെ ഫുഡൊക്കെ വിളമ്പി തന്ന് ഞാൻ കഴിക്കാൻ ഒരുങ്ങായിരുന്നു, അപ്പോഴാണ് നീ വിളിച്ചത്.
2: നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഈസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോകാം.
0: അതെ, നാടൻ ഫുഡിന് ഖത്തറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ആ തെക്കൻ സ്റ്റൈലിൽ രുചി തന്നെ വേണം. അതൊക്കെ കഴിച്ച് തന്നെ അറിയണം മോളെ.
2: അറിയാലോ, സഫാരിയിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിച്ച് ആസ്വദിക്കാം.
3: സെപ്റ്റംബർ 23 മുതൽ സഫാരി ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ. 80s-ലെ രുചിമേളം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: കേട്ട് കേട്ട് കൂട്ടുക.

0: Bookmark with RJ Nanda.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ചെറുകഥകൾക്കുണ്ട് എല്ലാ കാലവും മലയാളികളെ സ്വാധീനിച്ച എൻ എസ് മാധവൻ എഴുതിയിട്ടുള്ള ഹിഗ്വിറ്റ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. വെൽക്കം ബാക്ക്. കൂടെയുള്ളത് നന്ദയാണ്. വായിച്ചു പോകും തോറും വീരും കൂടിക്കൂടി വരുന്ന കഥയും കഥാപശ്ചാത്തലങ്ങളും കഥാപാത്രങ്ങളുമുള്ള ഒരു ചെറിയ പുസ്തകം. എൻ എസ് മാധവന്റെ ഹിഗ്വിറ്റ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ഏടുകൾ, ചില സിറ്റുവേഷൻസ്, ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഹിഗ്വിറ്റയിലെ ഹിഗ്വിറ്റ എന്ന് പറയുന്ന കഥ തന്നെയായിരിക്കും മനസ്സ് മുഴുവൻ നിറഞ്ഞ് പടർന്ന് പന്തലിച്ച് നിൽക്കുക. ഫുട്ബോൾ കളിക്കാരനാവണമെന്ന് ആഗ്രഹിച്ച് എന്നാൽ തന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ മറ്റൊരു മേഖലയിലേക്ക് കയറി വന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്നതിനോടൊപ്പം തന്നെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യേണ്ടതിൻ്റെ, ആഗ്രഹങ്ങളെ വളരെ ഭ്രാന്തമായി സ്നേഹിക്കുന്നതിൻ്റെ ഒക്കെ വാല്യൂ മനസ്സിലാക്കിപ്പിച്ചു തരുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ അങ്ങനൊരു കഥ. അപ്പോൾ എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാൻ മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ബുക്ക് മാർക്കിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് മായി പറയേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക്, കുറെ കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഞാൻ ഈ പുസ്തകം റെക്കമെൻഡ് ചെയ്യും. മനസ്സിൽ വളരെ പതിഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളാണ് കഥാകൃത്ത് ഈ ഒരു പുസ്തകം മുഴുവനായിട്ട് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പുസ്തകത്തിൽ എവിടെയെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ റിഫ്ലക്ഷനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു പക്ഷെ നമ്മളെ തന്നെയായിരിക്കും. ചില കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ഒരു മുഖമാണ് എഴുത്തുകാരൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ബുക്ക് മാർക്കിൽ ഇതുപോലെ കിഡിലൻ പുസ്തക വിശേഷമൊക്കെ തന്നെയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ ജോയിൻ ചെയ്തതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം കഥയൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട, നന്ദയാണ്. കീപ് ലിസണിങ് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വില്ലേജ് സനേയ ആൻഡ് അൽകോർ.
6: ഹോം ഡെലിവറി

0: Nalavatata. Favorite homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall, and NH Bypass with 40 plus world class amenities.
1: Kudade, Trivandrum prime location of Lilipati, more than luxury apartment project details of my favorite homes team, Ipol Katharil. September 22nd, Neril Kana, Doha, Radisson Blue Hotel. Exclusive meetup in I call 6001-4949.
2: Super hit music extravaganza.
3: Suno super hits.
2: Super hit
4: brought to you by
5: Attermanakina Katharil Assurance, Abu Sidramol, Alkor, Barwa Village, Mathar Kadim. Call 5500-4998.
4: And
6: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ഇനിയ വചനങ്ങളിലൂടെ.
1: പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ആത്മീയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂനിവെൻസ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ

அத்திரமணக்கு

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: September 28, 29, 30 ഭാഗമായി ഗ്രോസറി ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കില്ലർ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ മർസ നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
4: അതെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ
5: ആകെ സെഡാണ് മോനെ
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ അപ്പൊ എങ്ങനെ പോയാലോ
3: അതെ സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം സംസം മന്തി ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ മന്തി മദ്ബി മദ്ഫൂൺ

0: are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's favorite radio station.
2: പകുതിവിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ചെന്നൈ ബീറ്റ്സ്.
4: Of the hour.
5: In the art of podumakkolanda

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയമാണ്. ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടെക് വേൾഡിൽ നടക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സമയമായിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. അപ്പൊ എങ്ങനാ, തുടങ്ങല്ലേ? നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റയുടെ സിഇഒ ആയിട്ടുള്ള മാർക്ക് സുക്കർബർഗ് റീസെന്റ്ലി September 23 നടന്ന മെറ്റ കണക്ട് 2026 ആ ഒരു കീ നോട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ്. അതായത് മ്യൂസിനെ കുറിച്ചിട്ടുള്ള കമ്പനിയുടെ ബിഗ്ഗസ്റ്റ് വിഷൻ ആണ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഫ്യൂച്ചറിൽ ഓരോ ആളുടെ കയ്യിലും 24/7 വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ AI ഏജന്റ് ഉണ്ടാവും എന്നാണ്. അത് നമ്മുടെ ഗോൾസ് മനസ്സിലാക്കി നമുക്ക് വേണ്ടിയിട്ട് ടാസ്ക് എല്ലാം ചെയ്യുമെന്ന്. ബേസിക്കലി നമ്മുടെ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്. പക്ഷേ ഇവിടെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓൾറെഡി മില്യൻസ് ഓഫ് യൂസേഴ്സ് ആണ് മ്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും മെറ്റ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇനി മ്യൂസ് മാക്കിലും കൂടുതൽ പവർഫുൾ ആവുകയാണ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. യൂസർ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാക്കിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും മ്യൂസിന് കഴിയും. വാൾമാർട്ട്, ബെസ്റ്റ് ബൈ, സെഫോറ ഇൻസ്റ്റാകാർട്ട് തുടങ്ങിയ സർവീസുമായിട്ട് പുതിയൊരു കൊമേഴ്സ് കണക്ഷനും മെറ്റ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് ഈ പ്രൈവസിയുടെ കാര്യവും ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ? അതുകൊണ്ട് മെറ്റ പറയുന്നത് സൂൺ മ്യൂസിൽ കോൺഫിഡൻഷ്യൽ VM വരുമെന്നാണ്. അത് ഈവൻ മെറ്റയ്ക്ക് പോലും യൂസേഴ്സിന്റെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൈവസി പ്രൊവൈഡ് ചെയ്യും എന്നുകൂടെ അനൗൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, മെറ്റയുടെ മ്യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു AI ചാറ്റ്ബോട്ട് മാത്രമായിരിക്കില്ല. മെറ്റ പറയുന്നത് പ്രകാരം ഫ്യൂച്ചറിൽ നമ്മുടെ പേഴ്സണൽ സൂപ്പർ ഇന്റലിജൻസ് ആകാൻ പോകുന്നു എന്നാണ്. സോ മെറ്റയുടെയും മ്യൂസിന്റെയും ആ ഒരു വിഷൻ സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഓൺ ദ വേ ആണ്. തൽക്കാലം ദാ പാട്ട് കേൾക്കേണ്ട സമയമാണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫിയാണ്. പാട്ട് കേട്ട് വൈബ് ചെയ്ത് ഡ്രൈവ് ചെയ്യാവേ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ് അബൂ സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
4: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുനുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. Ready-made garments, sarees, churidar, footwear, ladies bagukal, baby accessories ennivil ninnu ini ningalkku ishtamulladella vaangam. 200 riyalinulla shopping nadathumbol krithyam 100 riyal free shopping voucher ningalkku thirike lebikkum. Adayithu pagathi vilaykku ningalkku ishtapettava swanthamaakkam. Needna voucherukal idhe categorygalil ninnulla shopping inu thanne veendum redeem cheyyam.
5: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്. ദി റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
6: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം. ദോഹ ട്രാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
7: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
8: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
7: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
6: September 24 to 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.

വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇയർബഡ്സ് വേണോ അതോ ഓവർ ഇയർ ഹെഡ്ഫോൺസ് വേണോ എന്നതിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ആണ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഗാഡ്ജറ്റ് വന്നിട്ടുണ്ട്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. യെസ്, ബീറ്റ് 360 ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് ഒരു അടിപൊളി സൊല്യൂഷൻ ആ ഒരു ജിമ്മിലെ വർക്കൗട്ടിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹെഡ്ഫോൺസുമായിട്ട്. ശരിക്കും ഇതൊരു നോർമൽ ഓവർ ഇയർ ഹെഡ്ഫോൺസ് അല്ല, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ബെസ്റ്റ് കമ്പാനിയൻ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇതിന്റെ ഫസ്റ്റ് ഹൈലൈറ്റ് നോക്കുവാണെങ്കിൽ സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതായത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സ്വെറ്റും ലൈറ്റ് സ്പ്ലാഷസും ഹാൻഡിൽ ചെയ്യാൻ ഡിസൈൻഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു അടിപൊളി ഫീച്ചർ ഇന്റർചേഞ്ചബിൾ ഇയർ കുഷൻസ് ആണ്. അതായത് നമ്മുടെ ഹെഡ് ബാൻഡ് കുഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് വേറെ ക്വഷൻസ് ആഡ് ഓൺ ചെയ്യാം, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ക്വഷൻസ് ആഡ് ഓൺ ചെയ്യാം. എക്സ്ട്രാ ക്വഷൻസ് കിറ്റ്സിൽ സെപ്പറേറ്റ് ആയിട്ട് അവൈലബിളും ആണ്. ഡിഫറെന്റ് കളേഴ്സിലും മെറ്റീരിയൽസിലും ദാ ഈ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം, ക്വഷൻസ് മാറുന്ന സമയത്ത് ആ ഒരു സൗണ്ട് മാറി പോകില്ലെന്ന്. അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. ബീറ്റ്സ് 360 ക്വഷൻ മെറ്റീരിയൽസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അക്വസ്റ്റിക് ട്യൂണിങ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ബീറ്റ് 360 അടിപൊളിയാണ്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ ഉണ്ട്, ട്രാൻസ്പെറൻസി മോഡ് ഉണ്ട്. സോ ഇയർബഡ്സിന് പകരം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓവർ ഇയർ എക്സ്പീരിയൻസ് വേണം എന്നുണ്ടെങ്കിൽ, അതും സ്റ്റൈൽ പ്ലസ് സ്വെറ്റ് റെസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബീറ്റ് 360 അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇനി ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ വേണ്ട എന്ന് ആലോചിക്കാൻ കുറച്ച് സമയം വേണോ? അങ്ങനെയാണെങ്കിൽ പാട്ട് കേൾക്കേണ്ട സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Qatar's happiness frequency. Now available on Vodafone Shuf app.
1: September 28, 29 ഭാഗമായി ഗ്രോസറി ഇലക്ട്രോണിക്സ് ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കില്ലർ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റ് അബു ഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിങ്സ് പാർട്ണർ. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
2: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
1: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
2: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിങ്സ്.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ഞാൻ രഞ്ജി പണിക്കർ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് ഒട്ടുകൂടാ.
8: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
9: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്.
8: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
8: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

സോഷ്യൽ മീഡിയയിലുള്ള ടെക് പേജ് തുറന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഫോണിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, റെഡ്മി നോട്ട് 17. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഒന്ന് സംസാരിച്ചേക്കാം റെഡ്മി നോട്ട് 17 ബാക്കി കാര്യങ്ങൾ. ബാക്ക് ടു അവർ ഷോ. കൂടെയുള്ളത് ഹഫിയാണ്. ഇത് ടെക് ടോക്കിന്റെ ടൈമാണ്. ആക്ച്വലി ഈ ഒരു ഫോൺ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആകാനുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. 8000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഷോമി പറയുന്നൊരു കാര്യമുണ്ട്, ലൈറ്റ് യൂസേജ് ആണെങ്കിൽ 3 days വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. അതിന്റെ കൂടെ 45 volt ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. ഫോൺ തന്നെ വേറെ ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന 22.5 volt റിവേഴ്സ് ചാർജിംഗും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടെ ആയപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. ഇനി നമ്മൾ പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ Snapdragon 4 Gen 4 chipset ആണ് വരുന്നത്. ഡെയിലി യൂസ്, സോഷ്യൽ മീഡിയ, സ്ട്രീമിംഗ് ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ക്യാമറ സൈഡ് നോക്കുവാണെങ്കിൽ 50MP AI ഡ്യുവൽ ക്യാമറ, ഫ്രണ്ടിൽ 8MP സെൽഫി ക്യാമറ, അത് മാത്രമല്ലാണ്ട് ഇതിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രൈസ് നോക്കുവാണെങ്കിൽ 27,999 rupees ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 6GB റാം, 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. 8GB വേരിയൻസ് വേറെ ഉണ്ട്, അതിന് 30,000 something ആണ് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും റെഡ്മി നോട്ട് 17 കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻസ് നടക്കുന്നത് വെറുതെ അല്ല, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. തൽക്കാലം ദാ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് റെഡ്മി നോട്ട് 17 കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നൈസ് ആയി ട്രാക്കിലൂടെ പോകാൻ പോവാണ്. വാങ്ങണോ വേണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു കേട്ടോ. പാട്ട് കേട്ട് വൈബ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഞങ്ങൾ ഒരു കട തുടങ്ങാൻ പോവുകയാണ്.
2: നമ്മൾ കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
1: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻ.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
5: അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
8: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
7: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
3: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
7: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
9: Chennai beats.
10: Tamil head of the hour.
11: In the art of podumakkolanda.

മനസ്സിൽ ലാപ്ടോപ്സ് എന്ന് പറയുമ്പോൾ വിൻഡോസ്, മാക്ബുക്ക്, ക്രോം ബുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഗൂഗിൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വെയിറ്റ്, ലാപ്ടോപ്പിന് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മാറ്റി നോക്കിയാലോ എന്ന്. അതുകൊണ്ട് തന്നെ റീസെന്റ്ലി ഒരു അടിപൊളി സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു അവർ ഷോ, കൂടെയുള്ളത് ഹഫിയാണ്. ഇത് ടെക് ടോക്കിന്റെ ടൈമാണ്. സെപ്റ്റംബർ 21st ഗൂഗിൾ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഗൂഗിൾ ബുക്ക് ആണ് ഇപ്പൊ ടെക് വേൾഡിലെ ടോക്ക് ഓഫ് ദ ടൗൺ. ഇതൊരു സിമ്പിൾ ക്രോം ബുക്ക് അപ്ഗ്രേഡ് അല്ല, ആൻഡ്രോയിഡ് പ്ലസ് ക്രോം ഓയസ് ഫൗണ്ടേഷൻ പ്ലസ് ജെമിനി AI കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് ന്യൂ പ്രീമിയം ലാപ്ടോപ്പ് കാറ്റഗറിയാണ് നമ്മുടെ ഗൂഗിൾ ബുക്ക് എന്ന് പറയുന്നത്. അതും എസ്പെഷ്യലി ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സിനെ മൈൻഡ് ചെയ്തിട്ട് ഫോണിലൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ കണ്ടിന്യൂ ചെയ്യാം. ഫോൺ സെറ്റിംഗ്സ്, സേവ്ഡ് വൈഫൈ നെറ്റ്വർക്ക്സ്, പാസ്വേഡ്, മെസ്സേജസ് ഒക്കെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ലാപ്പിലേക്ക് സീംലെസ്ലി കണക്ട് ആകും. അതുപോലെ തന്നെ ഫോൺ ആപ്സ് ലാപ്ടോപ്പ് സ്ക്രീനിൽ യൂസ് ചെയ്യാനും ഫോണിലുള്ള ഫയൽസ് ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാനും ദാ ഈ ഒരു കാര്യത്തിൽ പറ്റും. അതുപോലെ തന്നെ AI ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് ആണ്. പിന്നെ റാംബ്ലർ എന്നൊരു ഫീച്ചർ ഉണ്ട്. നമ്മൾ പറയുന്ന വേർഡ് ഓട്ടോമാറ്റിക്കലി ഓർഗനൈസ് ചെയ്ത് ഹെഡിങ്സ്, ചെക്ക് ലിസ്റ്റ്, ആക്ഷൻസ്, ഐറ്റംസ് ഒക്കെ ഓക്കെ ആക്കി മാറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് യുവർ ഓൺ വിഡ്ജെറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജിമെയിൽ, കലണ്ടർ പോലെ ഗൂഗിൾ ആപ്സ് യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡോളർ കണക്കിൽ പറയുകയാണെങ്കിൽ 899 ആണ്. ആൻഡ് റൈറ്റ് നൗ ഇതിൻ്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ US ഒക്ടോബർ 4 ഇതെത്തും. ഇന്ത്യയിലും ബഹ്റൈനിലും ഖത്തറിലൊക്കെ നോക്കുവാണെങ്കിൽ ഗൂഗിൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഗൂഗിൾ ബുക്ക്. ബാക്കി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വഴിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൽക്കാലം ദാ ഈ ഒരു ഗൂഗിൾ ബുക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലൂടെ പോകാൻ പോവാണ്. അതുപോലെ തന്നെ എനിക്ക് ഇന്നത്തെ ടെക് ടോക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം കൂടി ആയിട്ടുണ്ട്. സോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ ക്യൂരിയസ് ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ്. ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫി സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Thiruvananthapuram Venkalavattam favorite homes in a new launch luxury apartment project. The Residence, close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world class amenities.
3: Koodathe Trivandrumte prime locationgalile 13 luxury apartment projectgalude detailsumayi favorite homes team ippol Qataril September 22 mudal 29 vare neril kaana Doha Radisson Blue Hotelil. Exclusive meetupinai call 6001-4949. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
5: ഡെസോര പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ടെൻഡർ കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: ഒരു ഫോർമൽ ഷർട്ട് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, അതും പ്രീമിയം ബ്രാൻഡിൽ തന്നെ വേണം.
8: എങ്കിൽ നെസ്റ്റോ ഗരാഫയിൽ ഇപ്പോൾ ഒരു കിട്ടില്ല ഓഫർ ഉണ്ട്. ഗരാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ, രണ്ട് ഷർട്ട് എടുത്താൽ വെറും 59 റിയാൽ, ഇനി നാല് ഷർട്ട് എടുത്താലോ വെറും 99 റിയാൽ മാത്രം. അതായത് 59 റിയാൽ വില വരുന്ന ഷർട്ട് നാലെണ്ണം വെറും 99 റിയാലിന് സ്വന്താക്കാം. അപ്പൊ ഈ വീക്കെൻഡ് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഫ്രണ്ടിനെ കൂടെ കൂട്ടിക്കോ നെസ്റ്റോയിലേക്ക്.
9: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗരാഫ.
10: സെപ്റ്റംബർ 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
11: Hi, Nyan Roma.
12: You're listening to Radio Suno 91.7 FM.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: September 28, 29, 30. ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days killer offer. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st anniversary ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 days കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിങ്സ് പാർട്ണർ.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22-29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
5: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
6: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
5: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
4: സെപ്റ്റംബർ 24-27 വരെ 4 days മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്ടുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: விஸ்மயங்கள்ட மாயா ஜாலக்காரன் மெண்டலிசத்தில சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி கத்தரிலேக்கு மீண்டும் எத்தோ க்யூன் இவென்ட்ஸ் ஒருக்கணும் மெண்டலிஸ்ட் ஆதிஸ் இன்சோம்னியா த கோல்டன் எடிஷன்
3: ஈவென்ட் பார்ட்னர் க்யூப் என்டர்டெயின்மென்ட்ஸ்
2: சிந்தகளை போலும் தொட்டறியுன நிமிஷங்கள் அடுத்தறியாம்
3: ஒக்டோபர் 2 QNCC அல்மயாசா தியேட்டரில் கூடுதல் விவரங்களுக்காய் விசிட் க்யூன் இவென்ட்ஸ் சோஷியல் மீடியா பேஜ்
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500499.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
0: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: September 28, 29, 30 ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കില്ലർ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
2: എസ്സൻസ്, അബൂ സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
5: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
4: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുക.
1: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
0: You are listening to Radio Suno 91.7.

0: 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 ദിവസത്തെ കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിങ്സ് പാർട്ണർ. ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
4: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
5: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രല്ല, ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
0: Lulu Anniversary Bonanza. Big savings, mega offer.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
2: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
3: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
2: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
1: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22-29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.

0: உங்கள்ட்ட மாயா ஜாலக்காரன் மெண்டலிசத்துல சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி கத்தரிலேக்கு மீண்டும் எத்தோ ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2-ന് UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂനിവെൻസ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ദസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: This is

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: അമ്മേ നല്ല വിശപ്പ്.
2: കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണ്ട്, അല്ലെങ്കിൽ നല്ല മീൻ മുളകിട്ടതുണ്ട്. കൈ കഴുകിയിരിക്കും, ഞാൻ വിളമ്പി തരാം.
3: ചേട്ടാ,
1: നല്ലൊരു സ്വപ്നം കാണായിരുന്നു. അമ്മ പണ്ടത്തെ ഫുഡൊക്കെ വിളമ്പി തന്ന് ഞാൻ കഴിക്കാൻ ഒരുങ്ങായിരുന്നു, അപ്പോഴാ നീ വിളിച്ചെ.
3: നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഈസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടുപോവാം.
1: അതെ, നാടൻ ഫുഡിന് ഖത്തറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് തെക്കൻ സ്റ്റൈല് രുചി തന്നെ വേണം. അതൊക്കെ കഴിച്ച് തന്നെ അറിയണം മോളെ.
3: അറിയാലോ, സഫാരിയിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിച്ച് ആസ്വദിക്കാം.
4: September 23 മുതൽ സഫാരി ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി വിഭാഗത്തിൽ 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ, 80s-ലെ രുചിമേളം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
9: എസ്സെൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
6: September 28, 29, 30 ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days കില്ലർ ഓഫർ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം മർസയിൽ. മാസ് സെലിബ്രേഷൻ മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
10: ഞാൻ ജയസൂര്യ.
11: You are listening to Radio Suno 91.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: ഒന്നാംഘോഷങ്ങളുടെ ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ കില്ലർ ഓഫറുകൾ മർസ ഹൈപ്പർ മാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്ത്.
4: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
5: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ്, അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
7: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
8: ഞാനും
7: റേഡിയോ സുനോ 91.7.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
3: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
2: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
4: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
5: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
5: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
1: ടെസോര പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: सुनो 91.7 FM Qatar's favorite radio station.
1: September 28, 29, 30. These 3 days killer offer. Aagrahikkunnathella vaangikooda. Marzayil mass celebration. Marza Hypermarket Abu Hamur branch inde onnam varshikaagoshangalude bhagamayi grocery, electronics, lifestyle thudangi ella departmentukalilum ambarippikkunna 3 divasathe killer offerukal. Marza Hypermarket Abu Hamur. Marza, ningalude swantham savings partner.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: It's time for Top 10.
1: 10. മർഹബ, ഹായ്, ഹലോ എല്ലാവർക്കും. ഒരു കിടുക്കൻ വീക്കെൻഡിനെ വിശേഷം പറഞ്ഞുകൊണ്ട്, ഒരു കിഡ്ലോസ്കി വീക്കെൻഡിനെ വിശേഷം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പ് ടെൻ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. അസ്സലാമു അലൈക്കും, സലാം അൻ ജൽസ, നമസ്തേ അൻ പുടൻ, വണക്കം ആൻഡ് വെൽക്കം ടു ടുഡേയ്സ് ടോപ്പ് ടെൻ. ഇന്ന് ആക്ച്വലി ടോപ്പ് ടെന്നിലെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ സോങ് ആണ്. മാത്രമല്ല, ഇന്ന് ഈ ഒരു പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മലയാളി എന്ന നിലയിൽ ഭയങ്കര പ്രൗഡുള്ളൊരു സംഭവമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിക്ക് മികച്ച പാട്ടുകാരിക്കുള്ള നാഷണൽ അവാർഡ് മേടിച്ച് നിൽക്കുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കണ്ടു. ARMലെ പാട്ടിനാണ് ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. സോ ഈ റീസെൻ്റ് ആയിട്ട് ചേച്ചിയുടെ റിലീസായൊരു പാട്ട്, രസമുള്ളൊരു പാട്ടും ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടും, നമ്മുടെ മരംകൊത്തി എന്നുള്ളൊരു പാട്ടാണ്, ഓട്ടം തുള്ളൽ സിനിമയിലെ. കഴിഞ്ഞ ദിവസം ചേച്ചി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായി, ഓഫീസിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പാട്ട് പാടി തരികയും ചെയ്തു. ചേച്ചിയുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു പാട്ടിൻ്റെ ഇടയ്ക്കത്തൊരു പോർഷൻ ഉണ്ട് മോനെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. സോ ആ ഒരു പാട്ട് തന്നെ, ഓട്ടം തുള്ളൽ മൂവിയിലെ മരംകൊത്തി എന്നുള്ള പാട്ട് കേട്ട് തന്നെ ഇന്നത്തെ ഷോ അങ്ങടേക്ക് തുടങ്ങുകയാണ്. എൻ്റെ ഈ ഒരു പാട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ദ വൺ ആൻഡ് ഓൺലി വൈക്കം വിജയലക്ഷ്മി. ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റട്ടെ, ഒരുപാട് അവാർഡുകൾ തേടിയെത്തട്ടെ, ആൻഡ് ഞങ്ങളുണ്ട് കൂടെ ആഘോഷിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും. സോ ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങാൻ കേട്ടോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 10.
2: മരം

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno. September 28th, 30th. ഈ മൂന്ന് ദിവസങ്ങൾ മർസ തൂക്കും. 3 days killer offer. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടാം. മർസയിൽ മാസ് സെലിബ്രേഷൻ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ ബ്രാഞ്ചിന്റെ 1st anniversary ഭാഗമായി ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അമ്പരിപ്പിക്കുന്ന 3 days കില്ലർ ഓഫറുകൾ. മർസ ഹൈപ്പർമാർക്കറ്റ് അബുഹമൂർ. മർസ, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.
4: This is Radio Suno.

ബാക്ക് ടു ടോപ് 10 ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത് ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട്ലൈൻ. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകൾ രണ്ട് ഇൻഡിപെൻഡന്റ് പാട്ടുകളാണ്. പക്ഷേ ഈ രണ്ട് പാട്ടുകളും പക്ഷേ നല്ല ഭയങ്കര രസമാണ് കേട്ടോ. അതായത് ഈ റീസെന്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡന്റ് പാട്ടുകൾക്കുള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ, ആ ഫ്രീഡം അവരുടെ പാട്ടുകളിലുണ്ട്. അതായത് ഒരു ചട്ടക്കൂടില്ല, ഒരു സിറ്റുവേഷൻ ഇല്ല, ഒരു സീനില്ല, അവർ പാട്ടുകൾ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാട്ടുകൾ ചെയ്യുന്നു, അത് പിന്നീട് വിഷ്വലൈസ് ചെയ്യുന്നു, അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. സോ അങ്ങനെ ഈ രണ്ട് പാട്ടുകളും കേട്ടപ്പോൾ ഞാൻ ആ പാട്ടുകൾക്ക് കൂടെ അങ്ങോട്ട് പോയിട്ട് അത്രയും രസമുള്ള രണ്ട് ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റുകളാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. അതിലൊന്ന് ലവ്ലി പെയിൻ എന്നുള്ളൊരു പാട്ടാണ് ബൈ നസീബില്ല. അതായത് ഒരു ഒരു ജെൻസി ട്രാക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എല്ലാം ഉണ്ട്, ഒരു ജെൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫ്യൂച്ചർ, മടി, പണം, പണി എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ലവ്ലി പെയിൻ എന്നുള്ളത്. ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. ആൻഡ് സഞ്ചാരി എന്നുള്ളൊരു പാട്ട് കേൾക്കും ബൈ ഗ്ലാഡ്സ് ആൻഡ് ജോസ്. ഇതൊരു എന്താ പറയുക, ഒരു 10 out of 10 ഓവർ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു പാട്ട്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. എനിക്ക് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ തോന്നിയതും ആ ഒരു ഫീലാണ്, ആ ഒരു സഞ്ചാരി പാട്ട് പോലെ തന്നെ സഞ്ചരിക്കും.

0: ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ട്, ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ട്, അങ്ങനെയാണ് ഈ ഒരു പാട്ടിന് ഞാൻ കൊടുത്തൊരു ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സോ രണ്ട് ഇൻഡിപെൻഡന്റ് പാട്ടുകളിലെയും ഓറൊട്ടും കളയാതെ പാട്ട് ദേ അങ്ങനെ കേട്ടാലോ. യെസ്, ചിച്ചാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 9.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
2: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രല്ല, ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷല്ലേ.
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
2: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.
3: Back to Top 10. Chicho aanu ivide ingane koodiyullathu on your happiness and musical hotline.
4: Top 10.
3: സോ വീക്കെൻഡ് വൈബാക്കാൻ കളറാക്കാൻ ഇനി ഒരു കിടുക്കൻ പാട്ട് തന്നെ ആയല്ലോ. ബിക്കോസ് അനിരുദ്ധിനൊരു കിടുക്കൻ പാട്ടാണ് ദൈവം വരുന്നത്. അനിരുദ്ധിന്റെ ട്രാക്കുകൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ഫയറാണ്, വേറെ ലെവൽ മോഡ് ഓണാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈ എനർജറ്റിക്, ഹൈ എന്താ പറയുക, ഓവറായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കേൾക്കാൻ പോകുകയാണ്. ഈ ഒരു പാട്ട് ദി പാരഡൈസ് മൂവിയിലെ ട്രാക്കാണ്, ഞാനിടെ ഏറ്റവും ലേറ്റസ്റ്റ് മൂവി. അൻ്റെ ഈ ഒരു പാട്ടിൻ്റെ തെലുഗു വേർഷൻ യേശൻ, ലൈക്ക് യേശനഗാല അല്ലേ, അതെ യേശ്, സോറി യേശനഗുല, യേശനഗുല എന്നുള്ളൊരു ട്രാക്ക് ഭയങ്കര ട്രെൻഡിങ് ായിരുന്നു. മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അതിന് കിട്ടിയത്, ലൈക്ക് വളരെ വേഗത്തില്. സോ ഇതേ പാട്ടിന്റെ ഒരു തമിഴ് വേർഷൻ ആണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. ഗും തലകല എന്നുള്ളൊരു ട്രാക്കാണ്, ഒരു വൈബ് പാട്ടാണ്, വേറെ ലെവൽ പാട്ടാണ്. ബിക്കോസ് നാനിയുടെയും കീർത്തി സുരേഷിന്റെയും ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ ഒരു പാട്ടും വിഷ്വലൈസേഷനും ഒക്കെ സെറ്റാണ്, വേറെ ലെവലാണ്. അപ്പോൾ വീക്കെൻഡ് വൈബ് ആക്കാൻ, ഓൺ ആക്കാൻ ഈ ഒരു പാട്ട് തന്നെ നമ്മൾ ഇതേ കേൾക്കും. ആൻഡ് ഇനി വരുമ്പോൾ വീണ്ടും നമ്മൾ ദി പാരഡൈസ് മൂവിലെ മറ്റൊരു പാട്ടുകൂടെ കേൾക്കും. കൂട്ടത്തിൽ ഈ ഒരു സിനിമയുടെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രൊമോഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനീ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചുകൂടെ നമുക്ക് സംസാരിക്കാനുണ്ട്. സോ എവിടെയും പോരുത്, സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നേരെ പോകുന്നു ദി പാരഡൈസ് മൂവിയിലെ ദറ്റ് കിടുക്കൻ ട്രാക്ക്.
4: Number 7.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: Kettikettu kootukooda.
2: Radio Sino.
3: ബാക്ക് ടു ടോപ്പ് ടെൻ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കിൽ ഹോട്ട്ലൈൻ വീക്കെൻഡ് ഒക്കെ വൈബായിട്ട് കളറായിട്ട് പോകുമ്പോഴേക്കും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അഗെയിൻ ദ പാരഡൈസ് മൂവിയിലെ ട്രാക്കാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിവ്യൂസും റെസ്പോൺസും ഒക്കെ കാണുന്ന ഒരു സമയത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരു സിനിമ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി കാണുക, ആരും പറയുന്ന റിവ്യൂ കേൾക്കാനായിട്ട് നിൽക്കരുത്. സിനിമ ഫുഡ് ഈ കാര്യത്തിൽ നമുക്ക് രണ്ടാമതൊരാളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അതേപോലെ തന്നെ ഫുഡും. സോ അതുകൊണ്ട് ഒരു സിനിമ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയി കാണുക. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഈ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ സമയത്ത് ഞാനി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സിനിമ ഒരിക്കലും പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയില്ല, ഇതൊരു തെലുഗു മൂവി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിന് റീസൺ ചോദിച്ചപ്പോഴേക്കും ആൾ പറഞ്ഞത്, പൊതുവെ ബോളിവുഡ് സിനിമകൾ, ഹിന്ദി സിനിമകൾ മറ്റു ഭാഷകളിലേക്ക് വരുമ്പോൾ അതിനൊരു പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയാറില്ല, ബോളിവുഡ് സിനിമയെന്നോ അല്ലെങ്കിൽ ഹിന്ദി സിനിമയെന്നോ മാത്രമേ പറയാറുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ സിനിമകൾ മാത്രം പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത്? അതിനെ ഇപ്പോൾ തെലുഗു ആണെങ്കിൽ തെലുഗു ഫിലിം, തമിഴാണെങ്കിൽ തമിഴ് ഫിലിം, മലയാളം ആണെങ്കിൽ മലയാള ഫിലിം, അങ്ങനെ പറഞ്ഞാൽ പോരെ? അതല്ലേ അതിൻ്റെ ഒരു രീതി എന്നുള്ളത്. പിന്നെ പല ലാംഗ്വേജിൽ അവൈലബിൾ ആവുക എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ റീച്ചബിലിറ്റിയാണ്. അത് കരുതിയിട്ട് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആകുന്നു എന്നുള്ളത് കൊണ്ട് സിനിമയുടെ ഐഡൻറ്റിറ്റി മാറരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താൻ എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് അങ്ങോട്ട് നന്നേ ബോധിച്ചു, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ദ പാരഡൈസ് മൂവിയിലെ മറ്റൊരു ട്രാക്കാണ്, ആൻഡ് നാൻ മീണ്ടും പിറന്തേൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. രസമുണ്ട് ആ ഒരു പാട്ട്, ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സിനിമയിലെ നായികയെക്കുറിച്ച് എടുത്തു പറയേണ്ടത് കയാദു ആക്ച്വലി നമുക്ക് വളരെ ഫേവറേറ്റ് ആണ്. പള്ളിച്ചട്ടമ്പിയിലും ഐ എം ഗെയിമിലും ഒക്കെ നമ്മൾ കണ്ടത് കയാദുവിനെയാണ്. സോ കയാദുവാണ് ഈ ഒരു മൂവിയിൽ നാനിയുടെ നായികയായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു പാട്ട് അങ്ങനെ കേട്ടാലോ, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദേ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൻഡ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ് കൂടാതെ

0: It's time for Top 10.
1: 10. Back to my show, Top 10 ഇന്റെ വെരി സെക്കൻഡ് ഹവറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒന്നല്ല രണ്ട് പാട്ടുകളാണ്, രണ്ട് കിടക്കൻ തമിഴ് പാട്ടുകൾ. ഇത്തവണത്തെ ടോപ് ടെനിൽ തമിഴ് പാട്ടുകളാണ് കൂടുതൽ അല്ലേ? ബിക്കോസ് കഴിഞ്ഞൊരു വീക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞൊരാഴ്ചയിൽ ഒരുപാട് കിടക്കൻ തമിഴ് പാട്ടുകൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ടൊരു ജി വി പി മാജിക് ആണ്. ജി വി പി, അതായത് കഴിഞ്ഞൊരാഴ്ചത്തെ പാട്ടുകൾ, അനിരുദ്ധിന്റെ പാട്ടുകളും ട്രെൻഡിങ് ആയി, ജി വി പി പാട്ടുകളും ട്രെൻഡിങ് ആയി, ഇനിയിപ്പോ നമ്മളുടെ സായ ബെങ്കന്റെ പാട്ടുകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ ജി വി പിയുടെ ഈ ഒരു പാട്ട് മന്താടി എന്നുള്ള മൂവിയിലെ ട്രാക്കാണ്, ഉസ്തിരെ നീതാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പാട്ട്. അയ്യോ രസമുണ്ട് ആ ഒരു പാട്ട്. നമ്മളുടെ സുരിയും അതേപോലെ മഹിമയൊക്കെയുള്ളൊരു മൂവിയാണ്. അവരുടെ ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോഴേക്കും ഭംഗിയുണ്ട് കേട്ടോ പാട്ടും, ലൈക്ക് ആ ഒരു സീക്വൻസും. ഒരു ഒരു പക്ക ഒരു തമിഴ്നാട് വില്ലേജ് ഏരിയയിലുള്ള ഒരു പ്രണയം, അതാണ് ഈ ഒരു സിനിമയുടെ, ഈ ഒരു പാട്ടിന്റെ പ്ലോട്ട്. അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു പാട്ടും ജി വി പിയുടെ ഒരു മാജിക്കൽ ട്രാക്ക് നമ്മൾ കേൾക്കും. ദെൻ ഹിപ് ഹോപ്പ് തമിഴ കമ്പോസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ഇസ് കമ്മിങ്. മിസ് എ

0: സെക്കൻഡ് പാർട്ട്. ഈ ഒരു മൂവിയിലെ ഒരു വൈബ് പാട്ടുകൂടായാലോ പിന്നെ കളറാകും. ഹിപ് ഹോപ്പ് നമ്മുടെ ഓൾറെഡി ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു ഒരു എന്താ പറയുക, കമ്പോസറാണ്, പാട്ടുകാരനാണ്, ലൈക്ക് പാട്ടുകാരാണ്, അവരൊരു മ്യൂസിക് ടീമാണ്. സോ അവർ ലൈക്ക് അതിൽ ഹിപ് ഹോപ്പ് തമിഴയുടെ ഒരു അവർ തന്നെ ഡയറക്റ്റ് ചെയ്ത് കമ്പോസ് ചെയ്തൊരു പാട്ട് വരെ എന്നൊക്കെ പറയുമ്പോഴേക്കും സംഭവം അടിപൊളിയാണ്. സോ ഈ ഒരു സിനിമ ആക്ച്വലി മ്യൂസിയമർക്ക് ഫസ്റ്റ് പാട്ടുണ്ട്, ഇത് സെക്കൻഡ് പാർട്ടാണ്. സോ സിനിമ ഇങ്ങനെ സെറ്റായി നിൽക്കുമ്പോഴേക്കും ഒരു വൈബ് പാട്ട്, വൈബ് വേണം ആ പാട്ട് ദേ വരുന്നുണ്ട്. ഈ രണ്ട് പാട്ടുകളാണ് കേട്ടോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. യെസ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 5.

സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഇപ്പൊ പഴയതുപോലെ അല്ല, വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ അടുത്തൊക്കെ ഞാൻ കണ്ട സിനിമകൾ ടീസർ, അതായത് ഗ്ലിംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അടിപൊളിയാണല്ലോ എന്ന് തോന്നിയ ഒരു ഒരു സിനിമ, ആ ഒരു സിനിമയിലെ ഒരു പാട്ടാണ് നമ്മളത് ഇനി കേൾക്കാൻ പോകുന്നത്. ബാക്ക് ടു ടോപ് ടെൻ ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ഈ ഒരു പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തവണ ടോപ് ടെനിൽ നമ്മുടെ അനിബ്രോയുടെ പാട്ടുണ്ട്, ആൻഡ് ജി വി പിയുടെ പാട്ടുണ്ട്. അപ്പൊ ഒഫ്കോഴ്സ് സായിബ്രോയുടെ പാട്ടില്ലാതെ എങ്ങനെ എങ്ങനെ സെറ്റ് ആവും, എങ്ങനെ ആ ഒരു കോറം കംപ്ലീറ്റ് ആവും? യെസ്, സായി അഭയങ്കർ മ്യൂസിക്കിൽ ഒരു കിടുക്കൻ പാട്ട് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് വിജയ് സേതുപതിയാണ് ഈ ഒരു സിനിമയുടെ എല്ലാം എല്ലാം എല്ലാം. യെസ്, ബത്താ മൂവിലെ ട്രാക്കാണ് ദേ നമ്മൾ കേൾക്കുന്നത്. ഊരോട് ഒത്ത ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു ഒരു വൈബ് പാട്ടാണ്. ഇതിനു മുമ്പ് ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്ത് ഇറങ്ങിയ ഒരു പാട്ട്, ഒരു ഫാമിലി മോഡിലുള്ള പാട്ടായിരുന്നു. അതിൻ്റെ ഈ ഒരു സിനിമയിൽ വിജയ് സേതുപതിയുടെ കൂടെ അഭിനയിക്കുന്നത് നമ്മുടെ സ്വന്തം ലിജോ മോളാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ തിയേറ്ററിൽ കാണാനായിട്ട് കൊള്ളാലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സിനിമയിലെ ഒരു പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ വെച്ച് വൈബുള്ള ഒരു കിടുക്കൻ പാട്ട് ദേ വരുന്നുണ്ട്. അല്ലെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ പാട്ടുകളായിക്കോട്ടെ സിനിമകളായിക്കോട്ടെ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീൻ വേറെ. യെസ്, ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 3.

0: 91.7 FM,
1: Qatar's favorite radio station. Action.
2: Mona Dinesha. Adimohamana. Adimoham.
1: Horror. Tanikyu Pogan. Anuada Illa. Or drama.
3: Ente Kudumbam. Ente Swargaraji.
1: Ishta genre edanengilum. Ivide. Ticket ready. Radio Sinos Cinematic Universe. Matinee Mashup. Nyayar Mudal Vyadam Vare. Uchakki 2 Mani Mudal.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
1: You're listening to Radio Suno 91.7.

0: रेडियो सुनो 91.7 FM
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: Relax and recharge with 917 evening.
2: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de rizhi ariyam call 4001707
5: and
8: Marza Hypermarket be fresh be you visit your nearest store today

0: 91.7 FM.
1: Qatar's favorite radio station.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।